ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 22. മലയാള വർഷം 1201, ഇടവം 29. 2026 ജൂൺ 12, വെള്ളിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 54 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീമതി എം രുക്മിണി.
1: മഹാജനസ്യ സമ്പർക്കഃ കസ്യ ന ഉന്നതികാരകഃ പത്മപത്രസ്ഥിതം വാരി ധത്തേ മുക്താഫലശ്രിയം.

0: മഹാത്മാക്കളുമായുള്ള സംസർഗമാണ്, സത്സംഗമാണ് മനുഷ്യർക്ക് ഉത്കർഷഹേതു. താമരയിലയിൽ വീണ വെള്ളത്തുള്ളി മുത്തുമണിയുടെ ശോഭ വഹിക്കുന്നുവല്ലോ. മഹാത്മാക്കളുമായുള്ള സജ്ജനങ്ങളുമായുള്ള സംസർഗം കൊണ്ട് വ്യക്തികളുടെ ജന്മനിയോഗത്തോടൊപ്പം ശ്രേഷ്ഠതയും വൈശിഷ്ട്യവും വെളിപ്പെടുന്നു. കറകളഞ്ഞ ആദർശശുദ്ധിയും തത്വാധിഷ്ഠിത പ്രായോഗിക പരിജ്ഞാനവുമുള്ള ഗുരുക്കന്മാരാണ് ലോകം നമിക്കുന്ന പല മഹത് വ്യക്തിത്വങ്ങൾക്കും കാരണഭൂതരായിട്ടുള്ളത്. കേവലം ജനകോടികളിൽ ഒരാൾ എന്നതിൽ നിന്നും നരേന്ദ്രൻ, ലോകാരാധ്യനായ ആത്മീയാചാര്യൻ സ്വാമി വിവേകാനന്ദനായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യനായതുകൊണ്ടാണ്. ധർമ്മപ്രാപ്തിക്ക് താൻ തെരഞ്ഞെടുത്ത ഉത്തമമായ കർമ്മനിരതമായ ജീവിതത്തിന് ഉപോദ്ബലകമായത് പരമഹംസരെന്ന് ഗുരുസാന്നിധ്യം കൊണ്ടെന്നേ പറയാനാവോ. അദ്ദേഹം പകർന്നുകൊടുത്ത ജീവിത വീക്ഷണങ്ങൾ, ആത്മീയ ചിന്തകൾ, ഉപനിഷത് പ്രതിപാദിതങ്ങളായ ദാർശനിക തത്വങ്ങളടങ്ങിയ സ്വദേശ കഥകൾ, ഇവയൊക്കെ നരേന്ദ്രനെ കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചിട്ടുള്ളത്. ത്യാഗം, നിസ്വാർത്ഥ സേവനം, ഇവയെല്ലാം ഭാരതീയരെ മാത്രമല്ല വിദേശങ്ങളിലും ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. ചിക്കാഗോവിലെ കൊളംബസ് ഹാളിനെ പ്രകമ്പനം കൊള്ളിച്ച ലോകാരാധ്യനായ സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗം, അതിലെ കാലാതീതമായി നിൽക്കുന്ന സാഹായ്യം, സ്വാംശീകരണം, രഞ്ജിപ്പും ശാന്തിയും, അനുരഞ്ജനം, സമവായം എന്നീ വാക്കുകളുടെ അർത്ഥതലങ്ങൾ ഓരോ അമേരിക്കക്കാരൻ്റെയും ഹൃദയത്തെ തൊട്ടുണർത്തി. സ്വാമി വിവേകാനന്ദനിലേക്കെത്താൻ നരേന്ദ്രന് ശ്രീരാമകൃഷ്ണനൊപ്പം ഒട്ടധികം ദൂരം, ഒട്ടധികം കാലം സഞ്ചരിക്കേണ്ടി വന്നു. ഇവിടെ ആത്മാന്വേഷിയും കർമ്മനിരതനുമായ ഗുരുവിൻ്റെ വ്യക്തിപ്രഭാവമാണ് ശിഷ്യൻ്റെ ജന്മനിയോഗത്തെ ലോകാനുഗ്രഹാർത്ഥം രൂപപ്പെടുത്തിയതെന്ന് പറയാം. അതുപോലെ നമ്മളിന്നും വിസ്മയത്തോടെ മാത്രം ഓർമ്മിക്കുന്ന ഹെലൻ കെല്ലർ എന്ന അത്ഭുത പ്രതിഭാസം, തന്നെപ്പോലെയുള്ള അന്ധരും മൂക്കരും ബധിരരുമായവരെ അന്ധകാരത്തിൻ്റെ, നൈരാശ്യത്തിൻ്റെ അഗാധ കർത്തത്തിൽ നിന്നും പ്രതീക്ഷയുടെ പ്രകാശത്തിലേക്ക് ആനയിച്ച ആ അതുല്യ പ്രതിഭ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിസ്സഹകരണം കൊണ്ട് നിസ്സഹായരായ ജനസഹസ്രങ്ങൾക്കായി ഹെലൻ കെല്ലർ ബ്രെയ്ലി ലിപി രൂപപ്പെടുത്തിയതോടെ അവരെ അക്ഷരലോകത്തെത്തിക്കുവാൻ ഹെലന് കഴിഞ്ഞു. കുഞ്ഞു ഹെലൻ്റെ തലച്ചോറിനെ ബാധിച്ച അണുബാധ അവളെ മാരക രോഗിയാക്കി മാറ്റി. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട ഹെലൻ എത്തിപ്പെട്ടിടത്തു നിന്നെല്ലാം നിഷ്കാസിതയായി. മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ മാത്രമാണ് അവൾക്ക് താങ്ങായത്. ഈ ഘട്ടത്തിലാണ് ഹെലൻ്റെ ഇരുട്ടിൻ്റെ ഏകാന്ത ലോകത്തിലേക്ക് അവളുടെ അധ്യാപികയായി ആൻ സള്ളിവൻ കടന്നു വരുന്നത്. ദൈവനിയോഗവുമായി എത്തിയ മാലാഖ എന്നാണ് ഹെലൻ ആൻ സള്ളിവനെ വിശേഷിപ്പിച്ചത്. ആൻ്റെ മഹിതമായ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും ഹെലനെ ഭാഷയുടെ ലോകത്തേക്ക് എത്തിച്ചു. വാക്കുകളും വസ്തുക്കളും ആശയങ്ങളും ഹെലനെ സ്പർശനത്തിലൂടെ രൂപപ്പെടുത്താൻ, ബോധ്യപ്പെടുത്താൻ ആന് ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവന്നു. അന്ധർ ആനയെ കണ്ടതുപോലെ എന്ന് നാം പറയാറുണ്ട്. അതായത്, സ്പർശനത്തിലൂടെ മാത്രം ഒരു വസ്തുവിൻ്റെ പൂർണ്ണമായ രൂപകാഴ്ച മനസ്സിൽ പതിയില്ല എന്നിരിക്കെ ആൻ സള്ളിവൻ എന്ന അധ്യാപിക ഹെലന് സ്പർശനത്തിലൂടെ മാത്രം കാഴ്ചയുടെ, കേൾവിയുടെ ലോകം തുറന്നുകൊടുത്തു. അങ്ങനെ അബലയും അശരണയുമാവുമായിരുന്ന ഹെലൻ ലോകം ആദരവോടെ മാത്രം ഓർമ്മിക്കുന്ന ഹെലൻ കെല്ലറായി രൂപപ്പെട്ടു. ഇവിടെ ആൻ സള്ളിവൻ എന്ന മഹത് വനിതയുടെ ഹെലനോടുള്ള അളവറ്റ അനുകമ്പയും അശ്രാന്ത പരിശ്രമവും ആത്മാർപ്പണവും ഹെലൻ്റെ പേര് ചരിത്ര താളുകളിൽ സ്വർണ തൂലികയാൽ എഴുതി ചേർത്തു. മഹാജനങ്ങളുടെ സംസർഗം ഏതൊരു വ്യക്തിയെയും ഉന്നതിയിലേക്ക് വഴി നടത്തും.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീമതി എം. രുക്മിണി.

പുഷമിലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കവിത പ്രേമം എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. പാരായണം ചെയ്തത് സൗമ്യ സനാതനൻ.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Subhadra Ramachandran.

വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പുകളിൽ സൈമർ ദി വിമൻസ് ഹോസ്പിറ്റൽ കളിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ, ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ, 7:00 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസായി ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം, മഴമേഘങ്ങളുടെ മയൂര നടനം വി കെ ശ്രീധരൻ സംസാരിക്കുന്നു, 7:10 ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിതത്തിലെ വഴികാട്ടിയായി കവി റായ്ചന്ദ് മാറിയ സന്ദർഭം, 7:20 സൈമൺസ് സായ് ഹോസ്പിറ്റൽ തൃശൂർ ഉടുക്കുന്നോകുളം സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം, 7:40 തൊഴിലവസര വാർത്തകൾ, 7:45 ചലച്ചിത്ര ഗാനം, 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യകുറിപ്പുകൾ, 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി, പങ്കെടുക്കുന്നത് സൂരഭി അനിൽകുമാർ അന്തിക്കാട്. 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ, രാവിലെ 9:30 ശ്രീമതി എസ് ശാന്തളയുടെ സംഗീത കച്ചേരി, ശ്രീമതി സുനിത ഹരിശങ്കർ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ കെ കണ്ണൻ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് കണ്ടുപാലി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഒപ്പനപ്പാട്ട്, ഇ എ സൽമത്തും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർനാടകം, ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 44-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു, 2:30 സ്വരസാഗരം, എം ജി രാധാകൃഷ്ണൻ പാടിയ കൃതികൾ, 3:00 കാലാവസ്ഥ, വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 മാപ്പിളപ്പാട്ടുകൾ, കൊടുങ്ങല്ലൂർ അബ്ദുൾ റഷീദും സംഘവും പാടിയത്, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 കർണാടക സംഗീത പാഠം, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി പി എം ഇ വിദ്യ പദ്ധതി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും,

0: മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുറം പ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:80 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗകീട നിയന്ത്രണം. ഡോക്ടർ അഞ്ജു സി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദിയിൽ മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. വിശ്വമോഹിനി, എൻ്റെ യാത്ര. തുടർന്ന് അനിത ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. സന്ധ്യ, പുതുവർഷ പുലരി എന്നിവ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഇ ശോധ് സിന്ധു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി. 9:30 ഇംഗ്ലീഷ് പരിപാടി. ഫ്രം ഡൊണേഷൻ ടു ഇന്നോവേഷൻ, ദി ചേഞ്ചിങ് സിനാരിയോ ഇൻ ബ്ലഡ് ബാങ്കിങ്, ഡോക്ടർ അനിത ആർ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, വി കെ എൻ എഴുതിയ കഥ മുക്തി. 10:00 സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. 11:00 സുഭാഷിതം. 15:00 ഇംഗ്ലീഷ് വാർത്തകൾ. 11:00 കാലാവസ്ഥ. FM 101.3 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചതിരിഞ്ഞ് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതമന്ത്രം കേൾക്കാം. ഭക്തിഗാനങ്ങൾ. തലശ്ശേരി എ ഉമ്മറും സംഘവും പാടിയത്.

0: തലശ്ശേരി എ ഉമറും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഓർഡിനറി ഫെയർ സ്റ്റേജ് വിഭാഗത്തിലെ ബസ്സുകളിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്ന് KSRTC അധികൃതർ അറിയിച്ചു. June 15 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട്ട് 41-കാരന് നിപ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി. 77 പേരുടെ സമ്പർക്ക പട്ടികയാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയത്. ഇതിൽ റിസ്ക് കൂടിയ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റീനിലാണ്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻമാറ്റം. ക്രമസമാധാന വിഭാഗം ADGP ഇന്റലിജൻസ് മേധാവി PV വിജയനെ നിയമിച്ചു. H വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയായി. തൃശൂർ റേഞ്ച് DIG K കാർത്തിക്കിനെ നിയമിച്ചു. എഥനോൾ ചേർത്ത പെട്രോളിന് കേന്ദ്രം എക്സൈസ് നികുതി ഇളവ് പ്രഖ്യാപിച്ചു. 22% മുതൽ 30% വരെ എഥനോൾ ചേർത്ത പെട്രോളിനാണ് എക്സൈസ് നികുതി ഒഴിവാക്കിയത്. ട്രെയിനുകളിൽ ഭക്ഷണം എത്തിക്കുന്ന 14 ഇ കാറ്ററിംഗ് വെബ്സൈറ്റുകൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ നിരോധിച്ചു. യാത്രക്കാരിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ നടപടി. ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളി

0: ഇടപെട്ട് തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. യു എസും ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിലാണിത്. സ്തനാർബുദ ചികിത്സയിൽ നിർണായക മുന്നേറ്റവുമായി യു എ ഇ. ഹോർമോൺ തെറാപ്പിയോട് പ്രതികരിക്കാത്ത അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാറ്റിക് സ്തനാർബുദം ബാധിച്ച രോഗികൾക്കായി വായിലൂടെ നൽകാവുന്ന പുതിയ മരുന്നിന് യു എ ഇ അംഗീകാരം നൽകി. ഈ മരുന്നിന് അംഗീകാരം നൽകുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് യു എ ഇ. ലോകകപ്പ് ഫുട്ബോളിന് വർണ്ണാഭമായ തുടക്കം. ഉദ്ഘാടന മത്സരം ദക്ഷിണാഫ്രിക്കയും മെക്സിക്കോയും തമ്മിലായിരുന്നു. നാളെ പുലർച്ചെ 12:30 കാനഡ ബോസ്നിയയെ നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ 10th എഡിഷന് ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കമാകും. ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിൽ ഇന്ത്യൻ സമയം രാത്രി 11 ഉദ്ഘാടന മത്സരം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കളിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
8: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
9: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
10: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: ഇനി അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം: ഏത് നാമത്തിലാണ് നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾക്കും പതിവായി ഭൂകമ്പങ്ങൾക്കും പേരുകേട്ട പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മേഖല അറിയപ്പെടുന്നത്? ചോദ്യമൊരിക്കൽ കൂടി: ഏത് നാമത്തിലാണ് നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾക്കും പതിവായി ഭൂകമ്പങ്ങൾക്കും പേരുകേട്ട പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മേഖല അറിയപ്പെടുന്നത്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
12: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
6: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ചോദ്യം ഒരിക്കൽ കൂടി. ഏത് നാമത്തിലാണ് നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾക്കും പതിവായി ഭൂകമ്പങ്ങൾക്കും പേരുകേട്ട പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മേഖല അറിയപ്പെടുന്നത്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

പ്രത്യേക അറിയിപ്പ്. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽക്കുത്ത് താരതമ്യേന ചെറിയ ഡാമായതിനാൽ പെട്ടെന്ന് നിറയാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായി വെള്ളമൊഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് അതിൻ്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ ഒ.ജി. ജനീഷ്, MLA എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 419.40 മീറ്ററിൽ ഇന്നു മുതൽ ഗേറ്റുകൾ തുറന്നുവയ്ക്കും. ഷോളയർ ഡാമിലെ ജലനിരപ്പും വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും മറ്റു ഡാമുകളിൽ നിന്നുമുള്ള നീരൊഴുക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സസൂക്ഷമം നിരീക്ഷിക്കും. ഷോളയർ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മുൻകൂർ അനുമതി തേടണം. പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ ജലനിരപ്പ് 419

0: ദശാംശം 4 മീറ്ററിൽ നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഒഴുക്കേണ്ട ജലത്തിൻ്റെ അളവ് മുൻകൂട്ടി അനുമതി തേടണം. മറ്റ് ഡാമുകളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമാവുകയും പെരിങ്ങൽക്കുത്തിലെ ജലനിരപ്പ് നിശ്ചയിച്ചിട്ടുള്ള 419.40 മീറ്ററിൽ നിന്നും വ്യത്യാസപ്പെടുത്തേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടേണ്ട വരുന്ന സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ടവരെയും പൊതുജനങ്ങളെയും വിവരങ്ങൾ മുൻകൂട്ടി അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.
0: ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടുള്ള, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6ാംഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തെ

0: ഇതിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 യു എൻ സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30,12,00,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആർഎസ്എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റീജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ

0: ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
1: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 80,000 ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കലായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 ദക്ഷിണാഫ്രിക്കയ്ക്കും 1 മെക്സിക്കോക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർ ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9 മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസ് ആണ് ദക്ഷിണാഫ്രിക്കയൻ മലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67 മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2 ഗോൾ.
0: 10 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5 ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. नवदेहल्यां नीति आयोगस्य शासी परिषद उपवेशनस्य अध्यक्षतां कुर्वन् प्रधानमंत्री नरेन्द्र मोदी अवोचत् यत् यदा विश्वस्य प्रमुखाः अर्थव्यवस्थाः आर्थिक समाह्वानानां सामुख्यं कुर्वन्तः सन्ति तस्मिन् काले अपि भारतस्य विकासयात्रा विश्वम् अविरतं प्रेरयति. तेन ऊर्जा क्षेत्रे वैश्विक उत्कृष्ट पद्धतीनां स्वीकरणाय आत्मनिर्भरतां प्रति देशस्य संकल्पं दृढयितुं बलं प्रदत्तम्. प्रधानमन्त्रिणा राज्यानि एकं मण्डलं एकः उत्पादः ODOP तथा रक्षा निर्माण क्षेत्रे निर्यातोन्मुख नीतीनां विकासाय प्रेरितानि. अस्य वर्षस्य मुख्य विषयो विकसित भारत @2047 कृते समावेशी मानव विकासः आसीत्. नीति आयोगस्य उपाध्यक्षेण अशोक लाहरी महोदयेन सबलं प्रोदीरितं यत् सुशिक्षिता कौशलयुक्ता च जनसंख्या एव देशस्य सफलतायाः मार्गो वर्तते. राष्ट्रपति पदासीना द्रौपदी मुर्मुः अद्यारभ्य उत्तराखण्डस्य द्विदिवसीय आधिकारिक प्रवासे भविष्यति. अस्मिन् प्रवासे राष्ट्रपतिः देहरादून स्थिते भारतीय सैन्य अकादमी इत्यस्य 85th नियमित पाठ्यक्रमस्य निरीक्षणं विधास्यति. भारतस्य खरीफ वपनर्तौ प्रविष्टे सति तैल बीज कृषेः अनुसंधान आधारित ज्ञानं कृषकाणां चलदूरभाषे प्रदातुं ऑयल सीड्स किसान मित्र नामनी व्हाट्सएप आधारित AI परामर्श सेवा प्रकटीभूता. अत्रावधेयं यत् कृषि कृषक कल्याण मंत्रालयेन प्रख्यापितं यत् अनया नूतन व्यवस्थया भारतस्य कोऽपि तैल बीज कृषकः केवलं व्हाट्सएप माध्यमेन निःशुल्कं विश्वसनीयं तत्क्षणं च सस्य संबद्धं परामर्शं स्वभाषया सारल्येन प्राप्तुं शक्नोति. फिनलैंड देशे आयोजितायां കുന്തരാന്ത വാർത്തയാം ഭാഗം ഗൃഹണൻ വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര ചിന്താം പ്രകടയൻ അബ്രവീത് യത് പ്രചല്യമാനാഃ വൈശ്വികാഃ സംഘർഷാഃ

0: പുലരിപ്പൂക്കളിൽ ആദ്യം.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കേരള കാർഷിക സർവകലാശാല വാർത്തകൾ. ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4-5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിൻ്റെ ലൈനിയിൽ വേര് അരമണിക്കൂർ കുതിർത്തു നട്ടാൽ പിന്നീട് പോളരോഗം, പോളഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നത് മുതൽ അടിക്കണ പ്രായം വരെ പോളകരച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിൻ്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകി പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറി കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലിച്ചെത്തി മാറ്റി ഉരുക്കിയ ടാറോ ബോഡോ കുഴമ്പോ തേക്കുക. ഹെക്സോകോണോസോൾ 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലിച്ചെത്തി മാറ്റി ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾ ടാർ പുരുട്ടുക. കാറ്റ് വീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുതാമ്പിൻ്റെ അഴുകി തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോഡോ കുഴമ്പ് പുരട്ടി വെള്ളം ഇറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടി വയ്ക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തെങ്ങോല

0: ഇടങ്ങളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിന് ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോ സെബ് 5 ഗ്രാം ഒരു പാക്കറ്റിൽ 3 വീതം ഒരു തെങ്ങിൻ്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചകളുടെ സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടചെത്തി കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിൻ്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിൻ്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടത്തിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. അന്തരീക്ഷ ആർദ്രത കൂടുന്നതുമൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമിളി രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി ട്രൈക്കോഡർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. സ്യൂഡോമോണസ് മണ്ണൂത്തിയിലുള്ള സെയിൽസ് സെൻ്ററിലും വെള്ളാനക്കരയിലുള്ള സെൻട്രൽ നഴ്സറിയിലും ഹോർട്ടികൾച്ചർ കോളേജിലെ BCCP യൂണിറ്റിലും ലഭ്യമാണ്.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
0: പുലരിപ്പൂക്കളിൽ ഇനി
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
7: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
8: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: മെഡിസപ് ആനുകൂല്യങ്ങൾ.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഫോൺ 8078788881.
9: മഴമേഘങ്ങളുടെ മയൂര നടനം. വി കെ ശ്രീധൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
10: മഴ മണ്ണിൽ തമ്പുരുമിട്ടുന്ന വെണ്ണിന്റെ സുബക സംഗീതം. ആക്ടിനോ മൈസെറ്റസ് എന്ന ബാക്ടീരിയ ഉതിർക്കുന്ന പുതുമഴയുടെ മൺമണം. പ്രകൃതിയഴകിൽ അണിഞ്ഞൊരുങ്ങി ജലപ്പരപ്പിൽ മാദക നൃത്തം ചെയ്യുന്ന നീർത്തുള്ളികൾ. വയലും കായലും ചിറയും പുഴയും നീന്തിത്തുളിച്ച് സാഗരഗരിമിലേക്ക് റൈനത്തോൺ, അതായത് റെയിൻ മാരത്തോൺ. പിന്നെ അന്തരീക്ഷത്തിന് ആർദ്രത പകർന്നുയർന്ന് ജലഗോപുരം തീർക്കുന്നു. മഴ പെയ്താൽ പുഴ അറിയുമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുളിനം പുൽകി പാഞ്ഞൊഴുകുന്ന നദി. ചിങ്ങം ആദ്യം മഴയില്ലെങ്കിൽ അച്ചിങ്ങം മഴയില്ല. മഴ നട്ടുച്ചയ്ക്ക് പെയ്താൽ 8 ഉച്ചയ്ക്ക് പെയ്യും. കടലിൽ വില്ലുകണ്ടാൽ മഴ നീളും. ചോതി കഴിഞ്ഞാൽ മഴ ചോദ്യചിഹ്നം പോലെ. തിരുവാതിരയിൽ വെള്ളം വന്നാൽ തിരുവോണം കണ്ടേ മടങ്ങും. കാലത്തു തന്നെ പെയ്യുന്ന മഴ വേഗം നിൽക്കും. എന്നിങ്ങനെ പെയ്തു തോരാതെ അറിവും അനുഭവവും നിരീക്ഷണവുമായി നാട്ടുചൊല്ലുകൾ. അന്തിക്കു വന്ന മഴയും വിരുന്നുകാരും പോകില്ല. തുലാപ്പത്ത് കഴിഞ്ഞാൽ പിലാപ്പൊത്തിലും കഴിയാം മഴയില്ലാത്തതിനാൽ. എന്നിങ്ങനെ പല പഴമൊഴികളും കാലം മാറുകയും കാലാവസ്ഥാ വ്യതിയാനം യാഥാർത്ഥ്യമാകുകയും ചെയ്തപ്പോൾ അസ്ഥാനത്തായിട്ടുണ്ടാകാം. എങ്കിലും പ്രസക്തവും പ്രായോഗികവുമായ മഴച്ചൊല്ലുകൾ അസംഖ്യം. മലയാളം മുടിക്കുന്ന മഴ മകരത്തിലേതെന്നും കുപ്പയിൽ നെല്ല് വിളയുന്നത് കുംഭമഴയ്ക്കാണെന്നും അസന്ദിഗ്ധമായ കണ്ടെത്തൽ. 1000 വേനലുണ്ടായാലും അര മഴ കിട്ടിയാൽ മതിയെന്ന് സമാശ്വാസം. മഴയെന്ന് കേട്ടാൽ മാട് പേടിക്കുമോ? മഴയൊന്ന് പെയ്ത

0: ാൽ മരമേഴ് പെയ്യും. മഴ പെയ്തു നിറയാത്തത് കോരി ഒഴിച്ചാൽ നിറയുമോ? മീനത്തിലായാൽ മീൻകണ്ണിയോളം. ചൂടും തണുപ്പും മഞ്ഞും മഴയും ഒരുമിച്ചെത്തുന്ന ഇടുക്കിയിലെ 40-ാം നമ്പർ മഴ നാട് നന്നാക്കും. 100-ാം നമ്പറിൽ നാട് മുടിയും. ആദ്യത്തേതിൻ്റെ പകുതി മഴ പെയ്ത്ത് നീണ്ടുനിന്നാൽ മഞ്ഞ് കൂടും. കാപ്പിപ്പൂത്ത് പൂവ് കൊഴിയുന്നതിനാൽ കായ കുറയും. ഏലത്തിൻ്റെയും വിളവ് താഴേക്ക്. പുണറത്തിൽ പുഴവെള്ളം കയറി പാടവും പറമ്പും ഒന്നാകുന്ന പതിവ് കാഴ്ച പഴയ തലമുറയിൽ ഭീതി പടർത്തിയിരുന്നില്ല. തുള്ളിക്കൊരു കുടം കണക്കെ തുടർച്ചയായ മഴ. പിന്നീട് മലവെള്ളമിറങ്ങി എല്ലാം സാധാരണ പോലെയാകും. മകേരത്തിൽ മതിമറന്ന് പെയ്യും. ഈ ഞാറ്റുവേലയിൽ പയറുകുത്തിയാൽ മടിച്ചു കിടക്കും, മണികുറവായിരിക്കും. അതിനാൽ പയർ കൃഷിക്കും പറമ്പ് കൃഷിക്കും ഇടവപ്പാതിയിലെ രോഹിണി ഞാറ്റുവേല ഉചിതം. ഇഞ്ചിക്കും മഞ്ഞളിനും കാർത്തിക മുഖ്യം. പുഞ്ചകൃഷിക്ക് ആയില്യം മകം ഞാറ്റുവേലകളും. മൂപ്പ് കുറഞ്ഞ വിത്തുകളാണെങ്കിൽ അത്തവും ചിത്തിരയുമാണ് പുഞ്ചകൃഷിക്ക് ഉത്തമം. അങ്ങനെ ഓരോ വിളയ്ക്കും ഓരോ ഞാറ്റുവേലയെന്ന സവിശേഷത കണ്ടെത്തിയത് അതിശയകരം. തിരുവാതിര നക്ഷത്രം ഇലഞ്ഞിമാല കണക്കിയെന്ന് ദൃശ്യപ്പെടുത്തി. തിരുവോണം മുഴുക്കോൽ പോലെയെന്നും. തിരുവാതിര നമ്മുടെ നക്ഷത്രം. വരുന്നേരത്ത് ഞാറ്റുനിലയിൽ പെരുവൃഷ്ടി അഹോരാത്രമാകയാൽ പെരുകുന്നു ഫലമൂലമൊക്കവേ എന്ന് കൃഷിഗീത. പീലി വിടർത്തിയാടുന്ന വിശ്വാസങ്ങളും സർഗാവിഷ്കാരങ്ങളും. കള്ളൻ ചക്കേട്ടു, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു തുടങ്ങിയ മഴപ്പാട്ടുകൾ. മനോമുകുരത്തിൽ മിന്നിമറിയുന്ന മഴക്കവിതകൾ, കഥകൾ, കലകൾ. വേലകളുടെയും ആടുകോലങ്ങളുടെയും അവസാനം മഴ പെയ്യുമെന്ന് പറയപ്പെടുന്നു. മധ്യകേരളത്തിലെ അവസാന വേല മുളയങ്കാവിൽ. അന്ന് മഴയുണ്ടാകുമെന്ന് വിശ്വാസം. ഒരു ചാറിലെങ്കിലും. വെട്ടത്തുനാടിൻ്റെ അതീശ്വരി തണ്ണീർ ഭഗവതി. പത്തുഞാറ്റുവേല പകൽ പിറന്നാൽ പാളയും കുത്തി ഇരക്കുമെന്ന് താക്കിയത്. കാർമേക പടർപ്പുകളിൽ അഗ്നിചൊരിഞ്ഞ് മിന്നൽ പിണരുകൾ. അനന്തരം അശനിപാദത്തിൻ്റെ കാഹളം. കണ്ണും കാതും പൊത്തി മുറ്റത്തിറങ്ങാതെ മുറിയടച്ച് പുതുതലമുറ. കാറ്റുമണത്ത് മാനം നോക്കി മഴ പ്രവചിച്ച പ്രഭിതാക്കൾ. പ്രപഞ്ച സ്പന്ദനങ്ങൾക്ക് കാതോർക്കാത്ത നമ്മെ ഓർമ്മിക്കുന്ന പ്രകൃതി വിലാപങ്ങളാണ് അതിവൃഷ്ടിയും അനാവൃഷ്ടിയും.
1: മഴമേഘങ്ങളുടെ മയൂര നടനത്തെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. സംസാരിച്ചത് വി കെ ശ്രീധരൻ.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: പുലരിപ്പൂകളിൽ അടുത്തതായി ഗാന്ധിമാർഗം.
1: ഗാന്ധിജിയുടെ ജീവിതത്തിലെ വഴികാട്ടിയായി കവി റായ്ചന്ദ് മാറിയ സന്ദർഭം.
7: ഇംഗ്ലണ്ടിലെ നിയമ പഠനശേഷം ഗാന്ധിജി വീണ്ടും ബോംബെയിലെത്തി. ബോംബെ തുറമുഖത്ത് കപ്പലിറങ്ങിയ മോഹൻദാസിനെ സ്വീകരിക്കാൻ ഏട്ടൻ കാത്തുനിന്നു. അദ്ദേഹത്തിന്റെ മുഖം വിഷാദമഗ്നമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ മോഹൻദാസ് അത് മനസ്സിലാക്കി. മുമ്പൊരിക്കലും ഏട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. മോഹനെ ഉത്കണ്ഠയായി. ഏട്ടനെ എന്താ ഒരു വിഷമം പോലെ. അത് നമ്മുടെ അമ്മ. അമ്മയ്ക്കെന്തുപറ്റി? വേഗം പറയൂ. അമ്മ, അമ്മ മരിച്ചുപോയി. അമ്മയെ കാണാൻ അത്യാർത്തിയോടെ എത്തിയ മകനെ അത് വല്ലാത്തൊരു ആഘാതമായി. അമ്മ മരിച്ചിട്ട് ആഴ്ചകൾ പലതു കഴിഞ്ഞിരുന്നു. പരീക്ഷയ്ക്കിടയിൽ അനുജനെ വിഷമിപ്പിക്കേണ്ടെന്നു കരുതി ഏട്ടൻ ആ വിവരം അറിയിച്ചില്ല. മാതാവിനെ പ്രാണനുതുല്യം സ്നേഹിച്ചിരുന്ന മോഹനെ അവരുടെ വേർപാട് ഹൃദയഭേദകമായിരുന്നു. അമ്മയോട് ചെയ്ത പ്രതിജ്ഞ പാലിക്കാൻ വിദേശത്തു വെച്ചുപെട്ട പാട്. എത്ര പേരുടെ പരിഹാസങ്ങൾ, യുക്തിവാദങ്ങൾ, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന നാളുകൾ. എല്ലാം സഹിച്ചിട്ടും താൻ വാക്കുപാലിച്ചു എന്ന് അഭിമാനത്തോടെ അമ്മയെ അറിയിക്കാൻ കൊതിച്ചുവന്നതാണ്. വിധി ഗാന്ധിജിയെ വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞു. ദുഃഖപൂർണമായ തിരിച്ചുവരവായിരുന്നു അത്. അമ്മയില്ലാത്ത ലോകത്തെക്കുറിച്ചേ ഗാന്ധിജിക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്റെ അമ്മ ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുന്തിയ മുദ്ര ആത്മവിശുദ്ധിയുടേതാണ് എന്ന് മഹാത്മജി തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ അദ്ദേഹം ഈ ജീവിത സന്ദർഭത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്.
3: മൂത്ത

ജ്യേഷ്ഠൻ എന്നെ കാത്ത് തുറമുഖത്തുണ്ടായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഡോക്ടർ മേത്തയും കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. തന്റെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് ഡോക്ടർ മേത്ത നിർബന്ധിച്ചതിനാൽ ഞങ്ങൾ അങ്ങോട്ടു പോയി. അങ്ങനെ ഇംഗ്ലണ്ടിൽ തുടങ്ങിയത് ഇന്ത്യയിൽ തുടരുകയും അത് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ദൃഢബന്ധമായി പരിണമിക്കുകയും ചെയ്തു. അമ്മയെ കാണാനുള്ള തിടുക്കത്തിലായിരുന്നു ഞാൻ. അവരുടെ വാത്സല്യപൂർണമായ ആശ്ലേഷത്തിനായി കാത്തിരുന്ന എന്നിൽ അവരുടെ മരണവിവരം കഠിനമായ ആഘാതമേൽപ്പിച്ചു. അമ്മയുടെ മരണമറിയിച്ച് പുറംനാട്ടിലായിരുന്ന എന്നെ ദുഃഖിപ്പിക്കേണ്ടതില്ലെന്ന് ജ്യേഷ്ഠൻ തീരുമാനിച്ചു. ദുഃഖം ഞാൻ നെഞ്ചിലൊതുക്കി. അച്ഛന്റെ മരണമുണ്ടാക്കിയതിനേക്കാൾ തീവ്രമായിരുന്നു അമ്മയുടെ അഭാവമുണ്ടാക്കിയ വ്യഥ. നിലവിട്ട ശോകത്തിൽ പതറാതെ ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ ജീവിതം തുടർന്നു. ഡോക്ടർ മേത്ത തന്റെ മറ്റനേകം സുഹൃത്തുക്കളുമായി ഞങ്ങളെ പരിചയപ്പെടുത്തി. അവരിൽ ഒരാൾ മേത്തയുടെ സഹോദരൻ രേവാശങ്കർ ജഗ്ജീവനായിരുന്നു. പിന്നെ ജീവിതകാലമത്രയും നിലനിന്ന ഒരു സുഹൃത്ബന്ധമായിരുന്നു

0: ഞാൻ. അവരുടെ വാത്സല്യപൂർണമായ ആശ്ലേഷത്തിനായി കാത്തിരുന്ന എന്നിൽ അവരുടെ മരണവിവരം കഠിനമായ ആഘാതമേൽപ്പിച്ചു. അമ്മയുടെ മരണമറിയിച്ച് പുറന്നാട്ടിലായിരുന്ന എന്നെ ദുഃഖിപ്പിക്കേണ്ടതില്ലെന്ന് ജ്യേഷ്ഠൻ തീരുമാനിച്ചു. ദുഃഖം ഞാൻ നെഞ്ചിലൊതുക്കി. അച്ഛൻ്റെ മരണമുണ്ടാക്കിയതിനേക്കാൾ തീവ്രമായിരുന്നു അമ്മയുടെ അഭാവമുണ്ടാക്കിയ വ്യഥ. നിലവിട്ട ശോകത്തിൽ പതറാതെ ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ ജീവിതം തുടർന്നു.
1: ഡോക്ടർ മേത്ത തൻ്റെ മറ്റനേകം സുഹൃത്തുക്കളുമായി ഞങ്ങളെ പരിചയപ്പെടുത്തി. അവരിലൊരാൾ മേത്തയുടെ സഹോദരൻ രേവാശങ്കർ ജഗ്ജീവനായിരുന്നു. പിന്നെ ജീവിതകാലമത്രയും നിലനിന്ന ഒരു സുഹൃത് ബന്ധമായിരുന്നു അത്. എന്നാൽ കവി റായ്ചന്ദുമായി പരിചയപ്പെട്ടതാണ് അമൂല്യമായ അനുഭവം. അദ്ദേഹം മേത്തയുടെ മൂത്ത ജ്യേഷ്ഠന്റെ ജാമാതാവും രേവാശങ്കർ ജഗ്ജീവന്റെ പേരിലുണ്ടായിരുന്ന ബിസിനസിൽ പങ്കാളിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ധന്യതയും പാണ്ഡിത്യവും അതുല്യമായിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ശതാവധാനി എന്നാണ് അദ്ദേഹത്തെ ആളുകൾ വിശേഷിപ്പിച്ചത്. 100 കാര്യം ഒരേ സമയം ചെയ്യാൻ വിരുദുള്ളവനാണ് ശതാവധാനി. അത്ഭുതകരമായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി. താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് ഡോക്ടർ മേത്ത പറഞ്ഞു. എനിക്കറിയാവുന്ന കുറേയേറെ യൂറോപ്യൻ ഭാഷാപദങ്ങൾ ഞാൻ തുരുതുരാ പറഞ്ഞു. വള്ളിപുള്ളി തെറ്റാതെയും അതേ ക്രമത്തിലും അതേപടിയും ഒരെണ്ണം വിട്ടുപോകാതെയും റായ്ചന്ദ് ആവർത്തിച്ചു. ഞാൻ അന്തിച്ചിരുന്നുപോയി. എന്നാൽ എനിക്കദ്ദേഹം ആദരണീയനായി തീർന്നത് ഈ സിദ്ധിപ്രകർഷം നിമിത്തമല്ല. ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സിൽ കൂടുതലായിട്ടില്ല. എന്നാൽ അതിധന്യമായ സ്വഭാവത്തിന്റെ ഉടമയും മഹാപണ്ഡിതനുമാണെന്നെനിക്ക് മനസ്സിലായി. അപാരമായ വേദജ്ഞാനം നേടിയിരുന്നു. ആത്മസാക്ഷാത്കാരത്തിനായുള്ള അതിതീവ്രമായ ക്ഷുത്തിന്റെ ജ്വലനം അദ്ദേഹത്തിന്റെ നേത്രങ്ങളിൽ ദൃശ്യമായിരുന്നു. ഈ ഒടുവിൽ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തിയതും ചുണ്ടിലെപ്പോഴുമുണ്ടായിരുന്നതും മുക്താനന്ദന്റെ ഈ ഈരടിയായിരുന്നു. ചെയ്യുന്ന കൃത്യമേതിലും ഹരിമുഖദർശനം സാധ്യമാകണം. എങ്കിലൻ ജീവിതം ധന്യമായിടും. ഹരിയാകുന്ന ചരടിൽ കൊരുത്ത ഹാരമല്ലോ മമ ജീവിതം. നിത്യവും കോടിക്കണക്കിന് രൂപയുടെ വിനിമയം നടക്കുന്ന ബിസിനസ്സാണ് റായ്ചന്ദ് നിയന്ത്രിക്കുന്ന രത്നാഭരണ വ്യാപാരം. വജ്രങ്ങളുടെയും മുത്തുകളുടെയും മൂല്യനിർണയത്തിൽ റായ്ചന്ദ് ഭായ് അതിവിദഗ്ധനാണ്. ബിസിനസ് കാര്യങ്ങളുടെ ഏതൂരാക്കുടുക്കും അഴിച്ചെടുക്കാൻ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞത് ഇതിലൊന്നുമായിരുന്നില്ല. ദൈവിക വിഷയങ്ങളിലായിരുന്നു ശ്രദ്ധ. തന്റെ മേശപ്പുറത്ത് മതഗ്രന്ഥങ്ങളും ഡയറിയും എപ്പോഴുമുണ്ടാകും. ബിസിനസ് കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പറ്റുമ്പോൾ റായ്ചന്ദ് ഭായ് മതഗ്രന്ഥം തുറക്കും, അല്ലെങ്കിൽ ഡയറിയിൽ എന്തെങ്കിലും കുറിക്കും. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച രചനകളെല്ലാം പിറന്നത് ഇത്തരം ഡയറികളിലാണ്. രത്നാഭരണ വ്യാപാര തിരിമറികളെക്കുറിച്ചുള്ള സംഭാഷണം തീരുമ്പോഴദ്ദേഹം അന്തരാത്മാവിലാണ്ടുകിടക്കുന്ന തത്വരത്നങ്ങളുടെ അനാവരണശ്രമത്തിൽ മുഴുകും. ഇങ്ങനെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ അദ്ദേഹം പെട്ടെന്ന് പരമ്പൊരുളിന്റെ അന്വേഷണത്തിൽ മുഴുകുന്നത് ഒന്നോ രണ്ടോ തവണയല്ല, പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് സമചിത്തത നഷ്ടപ്പെട്ട ഒരു സന്ദർഭവും ഞാൻ കണ്ടിട്ടില്ല. ബിസിനസ്സോ തൻകാര്യമോ പ്രമാണിച്ച് എന്നോടൊരു ബന്ധവും അദ്ദേഹത്തിനില്ല. എന്നാലും ഗൗരവമുള്ള ആത്മീയ സമസ്യകളുടെ ചർച്ചകളിൽ അദ്ദേഹം എന്നെ കുടുക്കിയിട്ടിട്ടുണ്ട് പലപ്പോഴും. മിക്കപ്പോഴും ഞാൻ ഇരുട്ടിൽ തപ്പിത്തടയും. ഗഹനമായ മതചർച്ചകൾ എനിക്ക് വഴങ്ങുകയില്ല. എന്നാലും ആ വാഗ്ധോരണയിൽ ഞാൻ മതിമറക്കും. മതാചാര്യരും മതശിക്ഷകരുമായ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ റായ്ചന്ദ് ഭായിക്ക് കഴിഞ്ഞ പോലെ അത്ര ശക്തമായ ആത്മീയ താത്പര്യം എന്നിൽ ഉണർത്താൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നിൽ ആഞ്ഞുതറഞ്ഞു. അദ്ദേഹത്തിന്റെ തീവ്രമായ സത്മാർഗനിഷ്ഠയ്ക്കൊപ്പം നിശ്ചിതമായ ധൈഷണിക പ്രഭാവവും എന്നിൽ വലിയ മതിപ്പുണ്ടാക്കി. ഒരിക്കലും അദ്ദേഹം എന്നെ വഴിതെറ്റിച്ചില്ല. ഉള്ളിന്റെ ആഴങ്ങളിൽ തപ്പിയെടുത്ത ചിന്താമുത്തുകൾ സമ്മാനിക്കാൻ മടിച്ചുമില്ല. ആത്മീയ പ്രതിസന്ധികളിൽ അദ്ദേഹമെന്റെ ശരണസങ്കേതമായിരുന്നിട്ടുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗുരു എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചില്ല. ഗുരുവിന്റെ സിംഹാസനം ശൂന്യമായി തന്നെ കിടന്നു. അന്വേഷണം ഞാൻ തുടരുകയും ചെയ്തു. ഗുരുവിനെക്കുറിച്ചുള്ള ഹൈന്ദവ സങ്കല്പത്തിലും ഗുരുവിന് ആത്മീയ സാക്ഷാത്കാരത്തിലുള്ള പങ്കിനെക്കുറിച്ചും എനിക്ക് വിശ്വാസമുണ്ട്. ഗുരുവിനെ കൂടാതെ ശരിയായ ജ്ഞാനപ്രാപ്തി അസാധ്യമാണെന്ന്

0: എന്നതിലും കാര്യമുണ്ട്. വിഷയം ലൗകികമെങ്കിൽ ശിക്ഷകൻ പൂർണ്ണനല്ലെങ്കിലും കുഴപ്പമില്ല. വിഷയം ആത്മീയമാണെങ്കിൽ ഗുരു പൂർണ്ണൻ തന്നെയായിരിക്കണം. പൂർണ്ണത നേടാനുള്ള യത്നം നിരന്തരവുമായിരിക്കണം. ഒരാൾക്ക് ലഭിക്കുക അയാൾ അർഹിക്കുന്ന ഗുരുവിനെയാണ്. പൂർണതയ്ക്കായുള്ള അനന്തശ്രമം ഗുരുവിന്റെ അവകാശമാണ്. അതിനു തക്കതായ പ്രതിഫലവും കിട്ടും. ശേഷമെല്ലാം ഗുരുവിന്റെ കൈകളിൽ. ഗുരുപീഠത്തിൽ റായ്ചന്ദ് ഭായിയെ ഞാൻ പ്രതിഷ്ഠിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹമെന്റെ സഹായിയും വഴികാട്ടിയുമാണ്. എന്നിൽ അസാമാന്യമായ സ്വാധീനം ചെലുത്തിയ ആധുനികർ മൂന്നുപേരാണ്. സജീവ സമ്പർക്കം കൊണ്ട് റായ്ചന്ദ് ഭായിയും ദൈവരാജ്യം നിന്റെ ഉള്ളിൽ തന്നെ എന്ന കൃതിയാൽ ടോൾസ്റ്റോയിയും സർവോദയത്താൽ റസ്കിനും. ഇവരെക്കുറിച്ച് യഥാസ്ഥാനങ്ങളിൽ കൂടുതൽ പറയാം.
1: ഗാന്ധിജിയുടെ ജീവിതത്തിലെ വഴികാട്ടിയായി കവി റായ്ചന്ദ് മാറിയ സന്ദർഭത്തെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. അവതരണം അഞ്ജു പി അർജുനൻ, ഷിബു എം ജോസ് മച്ചാട്.
2: ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
7: പ്രായോജകർ
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
7: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങിയെന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
9: ഇല്ല.
7: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
9: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
7: അതെന്താ?
9: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
10: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ RF മോഡിൽ നടത്തുന്ന MSc ക്ലൈമറ്റ് സയൻസ്, MSc എൻവയോൺമെന്റൽ സയൻസ്, MSc ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫറിക് സയൻസ്, MSc വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് എന്നീ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. അന്വേഷണങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ രാവിലെ 10 വൈകിട്ട് 5 ഇടയിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 0487-243-819. നമ്പർ ഒരിക്കൽ കൂടി 0487-243-819. തൃശൂർ ഫുഡ്ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. PSC അംഗീകൃതമായ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നിവയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചത്. പ്ലസ് ടു തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് സൗജന്യം. FCA Kerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫോമിന് പൊതുവിഭാഗത്തിന് 100 രൂപയും SC ST വിഭാഗക്കാർക്ക് 50 രൂപയുമാണ് ഫീസ്. ഈ മാസം 15 വൈകിട്ട് 5 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487-238-4253, മറ്റൊരു നമ്പർ 9447-610-2-23. നമ്പറുകൾ ഒരിക്കൽ കൂടി 0487-238-4253, മറ്റൊരു നമ്പർ 9447-610-2-23. കേരള കാർഷിക സർവകലാശാലയുടെ വിള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്ക്.

0: നേടിയ ബിരുദം. മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും അഡ്മിഷൻസ് .kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷന് ശേഷം ഈ മാസം 20-ാം തീയതിക്കകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പർ 0487-243-8551, മറ്റൊരു നമ്പർ 9495-03-7603. നമ്പറുകൾ ആവർത്തിക്കാം: 0487-243-8551, മറ്റൊരു നമ്പർ 9495-03-7603.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522-7701.
4: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
6: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
1: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ

0: ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും യുഎയുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പരിവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
1: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ആറ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശനയത്തിൽ എക്കാലത്തും

0: മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. പിഐബി തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
4: ഗാനസന്ദേശം.
3: പ്രായോജകർ
5: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കൊച്ചു എന്ന് വിളിക്കുന്ന തുഷാരയ്ക്ക് നാലാം പിറന്നാൾ ആശംസകളും ആയിരാരോഗ്യ സൗഖ്യവും നേരുന്നു മുത്തച്ഛൻ, മാമു, ലിജമ്മ എന്നിവർ കോലഴിയിൽ നിന്ന്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അഭിജിത്തിന്റെ മകളായ ഇതിൽ കുട്ടിക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു ചിയാരത്ത് നിന്നും ഷീജാദാസ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പൊന്നുകുഞ്ഞുണ്ണിക്കും മുത്തച്ഛൻ ടി വി രാജേന്ദ്രനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തിരൂരിൽ നിന്ന് ബിന്ദു, ദിലീപ്, നിരഞ്ജന, പ്രിയംവദ, തൃക്കണ്ടിയൂർ, കൂടാതെ സുഹൃത്ത് പ്രസന്നകുമാർ എന്നിവർ ഏവർക്കും ആശംസകളോടെ ഒ എൻ വിഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം നാടോടി. പാടിയവർ എം ജി ശ്രീകുമാർ, സി ഒ ആൻഡോ, മിൻമിനി എന്നിവർ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
6: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. വല്ലച്ചിറ ഗവൺമെൻറ് യു പി സ്കൂളിൽ എൽ പി എസ് ടി മലയാളം അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10:30. ചേർപ്പ് ജി വി എച്ച് എസ് എസിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എച്ച് എസ് ടി സോഷ്യൽ സയൻസ് എച്ച് എസ് ടി ഇംഗ്ലീഷ് വിഭാഗങ്ങളിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10:30. തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വി എച്ച് എസ് സി വിഭാഗത്തിൽ ജി എഫ് സി ജൂനിയർ ടീച്ചറുടെ താൽക്കാലിക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച ഇന്ന് രാവിലെ 10:30 സ്കൂളിൽ വെച്ച് നടക്കും. തൃശൂർ വരവൂർ ഗവൺമെൻറ് ഐ ടി ഐയിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് കുറഞ്ഞ യോഗ്യത. ദിവസവേതനടിസ്ഥാനത്തിൽ പ്രതിമാസം പരമാവധി 27,825 രൂപ വരെ വേതനം ലഭിക്കും. കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ബി ബ്ലോക്ക് 6 പ്രവർത്തിക്കുന്ന ഉത്തരമേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് നടക്കും. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, അവയുടെ പകർപ്പുകൾ എന്നിവ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0495-237-1451. നമ്പർ ഒരിക്കൽ കൂടി 0495-237-1451. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR അല്ലെങ്കിൽ മിററർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹയർ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം. ജില്ലയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. ക്രിമിനൽ കേസുകളിൽപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അപേക്ഷകർ താമസ പരിധിയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റോ ഇല്ല എന്ന് സംബന്ധിച്ച രേഖയും ഹാജരാക്കണം. വൈഫൈ ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായും സേവനം അനുഷ്ഠിച്ചവർക്കും മുൻഗണന ലഭിക്കും. പേര്, വീട്ടുവിലാസം, ഏറ്റവും പുതിയ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയാണ് അപേക്ഷ.

0: തയ്യാറാക്കേണ്ടത്. അസൽ രേഖകളുടെയും ഉപകരണങ്ങളുടെയും പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ ഓഫീസിൽ നേരിട്ടു നൽകാം. പ്രവൃത്തി പരിചയം ഉൾപ്പെടെ ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 18 വൈകിട്ട് 5 മണിക്കകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ, തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487236644. നമ്പർ ആവർത്തിക്കാം, 0487236644. ചാലക്കുടി നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 വർഷത്തേക്ക് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 18-ാം തീയതി രാവിലെ 10:30 സ്കൂളിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തും. 10-ാം ക്ലാസ്സും ITI ഇലക്ട്രീഷ്യൻ, വയർമാൻ ട്രേഡ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും KCB നൽകിയ വയർമാൻ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ്, പെർമിറ്റോ അല്ലെങ്കിൽ വയർമാൻ ലൈസൻസോ ഉണ്ടായിരിക്കണം. 22-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, ലൈസൻസ്, ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 18-ന് രാവിലെ 10 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487236644. നമ്പർ ഒരിക്കൽ കൂടി, 0487236644. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
3: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മയൂഖം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ എഴുതി, രവി ബോംബെ സംഗീതം നൽകി, PJ ചന്ദ്രൻ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025-1311-99.
5: ആരോഗ്യക്കുറിപ്പുകൾ. രക്തദാനത്തിന്റെ മഹത്വം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലെ മുൻ സയന്റിഫിക് അസിസ്റ്റന്റ് ടി സത്യനാരായണൻ സംസാരിക്കുന്നു.
6: June 14 ലോക രക്തദാതാ ദിനമാണ്. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. രക്തദാതാക്കളുടെ സന്നദ്ധതയ്ക്കും ത്യാഗമനസ്ഥിതിക്കും നന്ദിയും സന്തോഷവും പ്രകടിപ്പിക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമാണ് ലോകമെമ്പാടും രക്തദാതാ ദിനം ആയി ആഘോഷിക്കുന്നത്. രക്തദാനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും ഈ ദിനാഘോഷം ലക്ഷ്യമിടുന്നു. 2004 ലോകാരോഗ്യ സംഘടനയാണ് ദിനാഘോഷത്തിന് ആഹ്വാനവും നേതൃത്വവും നൽകുന്നത്. എല്ലാ മനുഷ്യരുടെയും രക്തത്തിന് ചുവപ്പ് നിറമാണെങ്കിലും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ടെന്ന് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞനാണ്. 1901 നടത്തിയ ഈ നിർണായക കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ June 14 ലോക രക്തദാതാ ദിനമായി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ദിനാഘോഷത്തിന്റെ സന്ദേശവാക്യം മാനവികതയുടെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ്. റോഡ് അപകടത്തിൽപ്പെട്ട് ശരീരത്തിലെ ഭൂരിഭാഗം രക്തവും വാർന്നൊഴുകി വാടിയ ചേമ്പിൻതണ്ട് പോലെ അവശനിലയിലായ ഒരാളെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുമ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ നഷ്ടപ്പെട്ട രക്തം പുനഃസ്ഥാപിക്കുകയല്ലാതെ ഡോക്ടർമാരുടെ മുമ്പിൽ മറ്റൊരു പോംവഴിയും ഉണ്ടാകില്ല. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളൊരു ഡോക്ടറാകണമെന്നില്ല, രക്തദാതാവായാൽ മതി എന്ന് അതിനാലാണ് പറയുന്നത്. ജീവിതകാലം മുഴുവൻ രക്തം കയറ്റേണ്ടി വരുന്ന ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ, തലസീമിയ, സിക്കിൾ സെൽ അനീമിയ മുതലായവ. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തുല്യ ഗ്രൂപ്പിലുള്ള രക്തം കൃത്യസമയത്ത് കിട്ടിയാൽ മാത്രമേ ജീവൻ രക്ഷിക്കാനാകൂ. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗതി പ്രാപിച്ചിട്ടും മനുഷ്യ രക്തത്തിന് പകരം മറ്റൊന്ന് നാളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെയാണ് സന്നദ്ധ രക്തദാനത്തിന്റെ പ്രസക്തി. പൂർണ്ണ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ ഏതൊരാൾക്കും രക്തബാങ്കിലോ രക്തദാന ക്യാമ്പുകളിലോ ചെന്ന് സുരക്ഷിതമായി രക്തം ദാനം ചെയ്യാം. പുരുഷന്മാർക്ക് 3 കൂടുമ്പോഴും സ്ത്രീകൾക്ക് 4 കൂടുമ്പോഴും ധൈര്യസമേതം രക്തദാനം ചെയ്യാം. 65 വയസ്സിനുള്ളിൽ പ്രായവും 45 kg എങ്കിലും ശരീരഭാരവും

0: പന്ത്രണ്ട് പോയിന്റ് 5 ഗ്രാം ശതമാനം ഹീമോഗ്ലോബിനുമുള്ളവർക്ക് സംശയമന്യേ രക്തം ദാനം ചെയ്യാം. ഉറവയുള്ള കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നത് പോലെയാണ് ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്ന് രക്തമെടുക്കുന്ന പ്രക്രിയ. ഒരു പ്രാവശ്യം 350 മില്ലി ലിറ്റർ രക്തമാണ് എടുക്കുക. അത് ശരീരത്തിലുള്ള മൊത്തം രക്തത്തിന്റെ 7% മാത്രമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ശരീരത്തിൽ പുനഃസ്ഥാപിക്കപ്പെടും. കുറച്ച് രക്തം ശരീരത്തിൽ നിന്നെടുക്കുമ്പോൾ പുതിയ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശരീരം ശ്രമിക്കും. അത് നമുക്ക് പുതിയൊരു ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യും. ജീവിതത്തിൽ ഒരിക്കൽ പോലും രക്തം ദാനം ചെയ്യാത്തവരുണ്ട്. ചില തെറ്റിദ്ധാരണകളാണ് അത്തരക്കാരെ ഭരിക്കുന്നത്. നാം രക്തം ദാനം ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ രക്തകോശങ്ങൾ നശിക്കുകയും നിശ്ചിത ഇടവേളകളിൽ ശരീരം അവയെ പുറന്തള്ളുകയും പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പാമ്പ് ഉറയൂരുന്നത് പോലെയാണ് ഈ പ്രക്രിയ എന്ന് പറയാം. നമ്മുടെ രക്തദാനത്തിലൂടെ മറ്റൊരു ജീവൻ രക്ഷിക്കാം എന്ന മഹാകാര്യത്തോടൊപ്പം രക്തദാതാവിന്റെ ജീവൻ കൂടുതൽ കാലം നിലനിർത്താനുമാകും എന്നതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. വർഷത്തിൽ 3 തവണയെങ്കിലും രക്തം ദാനം ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഹൃദ്രോഗബാധയ്ക്കുള്ള സാധ്യത കുറവാണെന്നതാണ് വസ്തുത. ഡോക്ടർ ജെറോം സള്ളിവൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത്. മാസമുറയുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗം വരുന്നത് കുറവാണെന്നും അതിന് കാരണം മാസം തോറും കുറച്ച് രക്തം ശരീരം പുറന്തള്ളുന്നതിനാലാണ് എന്നും അദ്ദേഹം കണ്ടെത്തി. നിങ്ങൾ രക്തദാനം നടത്താൻ എത്തുന്ന രക്തബാങ്കുകൾ സ്നേഹവും സാഹോദര്യവും മാനവികതയും തുടിക്കുന്ന മതനിരപേക്ഷ ഇടങ്ങളാണ്. രക്തബാങ്കിൽ ചെന്ന് രക്തം ദാനം ചെയ്ത് മടങ്ങുമ്പോൾ സന്തോഷവും പുതിയൊരു ഉന്മേഷവും ലഭിക്കും. നിങ്ങളുടെ ഏതാനും തുള്ളി രക്തം ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമാകുമെങ്കിൽ അതിൽ പരം ശ്രേഷ്ഠമായ പ്രവൃത്തി മറ്റെന്തുണ്ട്? രക്തദാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക. മഹിതമായ മാനവികതയുടെയും ദീനാനുകമ്പയുടെയും മഹത് സന്ദേശമാണത്.
1: രക്തദാനത്തിന്റെ മഹത്വം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിലെ മുൻ സയന്റിഫിക് അസിസ്റ്റന്റ് ടി സത്യനാരായണൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ആകാശവാണി തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
4: പ്രായോജികർ
6: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
4: visit www.accountantsacademy.in.
7: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
8: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
4: ചോദ്യമിതായിരുന്നു: ഏത് നാമത്തിലാണ് നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾക്കും പതിവായി ഭൂകമ്പങ്ങൾക്കും പേരുകേട്ട പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മേഖല അറിയപ്പെടുന്നത്? ഉത്തരം: പസഫിക് റിംഗ് ഓഫ് ഫയർ. സർക്കം പസഫിക് ബെൽറ്റ് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. ലോകത്തിലെ സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ വലിയൊരു പങ്കും പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് നാമത്തിലാണ് നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾക്കും പതിവായി ഭൂകമ്പങ്ങൾക്കും പേരുകേട്ട പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മേഖല അറിയപ്പെടുന്നത്? ഉത്തരം: പസഫിക് റിംഗ് ഓഫ് ഫയർ. സർക്കം പസഫിക് ബെൽറ്റ് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. ലോകത്തിലെ സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ വലിയൊരു പങ്കും പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചിന്താവിഷയം: ദാനം ചെയ്യുന്നതിലൂടെ ആരും ദരിദ്രരാകുന്നില്ല. ആൻ ഫ്രാങ്ക്. ദാനം ചെയ്യുന്നതിലൂടെ ആരും ദരിദ്രരാകുന്നില്ല. ആൻ ഫ്രാങ്ക്.
5: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
6: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 7025 37 77 33. റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
10: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഇന്ന് രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് സുരഭി അനിൽകുമാർ, അന്തിക്കാട്. രാവിലെ 9:30 ശ്രീമതി എസ് ശാന്തളയുടെ സംഗീത കച്ചേരി. ശ്രീമതി സുനിത ഹരിശങ്കർ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ കെ കണ്ണൻ ഘടം. ഇന്ന് രാവിലെ 9:30.

0: into the end of the year, potentially to historic strength. And with that, it's back to you, Sunil.
1: Thank you, Subhadra. And now before we end the bulletin, the headlines once again. Centre signs historic tripartite MOU with Assam and Nagaland governments for exploration and production of crude oil and natural gas in the two states. Government issues advisory about growing threat of cyber criminals using artificial intelligence to bypass security systems and target financial infrastructure. External Affairs Minister S. Jaishankar calls for diversified supply chains and greater international cooperation amid ongoing conflicts. US President Donald Trump calls off new military strikes on Iran, citing breakthrough in talks to end war. Hosts England to take on Sri Lanka in opening match of ICC Women's T20 Cricket World Cup in Birmingham today. And in football, co-hosts Mexico beat South Africa 2-0 in inaugural match of FIFA World Cup 2026. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ. പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ തൃശൂർ ജില്ലയിലെ അന്തിക്കാടുള്ള സുരഭി അനിൽകുമാറിന്റെ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. സുരഭി എഴുതിയ കത്ത് ഞാൻ ആദ്യം വായിക്കാം. എന്റെ പ്രിയ ആകാശവാണി, പ്രിയ കവി ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ വരികളായ ഓർമ്മകൾക്കെന്തു സുഗന്ധം എന്നാത്മാവിൻ നഷ്ടസുഗന്ധം എന്ന പോലെ ഗന്ധവും ഗാനവും നൽകുന്ന ഓർമ്മസുഗന്ധം എന്നും ഏറെ വിലപ്പെട്ടതാണ്. കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും തൊട്ടറിഞ്ഞതുമായ അനുഭവങ്ങളെക്കാൾ ഏറെ പിന്നിട്ടകാലത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനെ ഗന്ധത്തിനും ഗാനത്തിനും അത്ഭുതകരമായ കഴിവുണ്ട്. പാട്ടോർമ്മയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിൽ പി ഭാസ്കരൻ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മാധുരിയമ്മ ആലപിച്ച് മനോഹരമാക്കിയ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന ഗാനമാണ്. ഇത് എന്റെ മാത്രമല്ല, നെടുപുഴ വനിതാ പോളിടെക്നിക്കിലെ DCP ട്രേഡിലെ 1995-98 ബാച്ചിലെ മുഴുവൻ സുഹൃത്തുക്കളുടെയും ഒരു നല്ല കലാലയ ഓർമ്മയിലേക്കുള്ള വാതായനങ്ങൾ തുറന്നുതരുന്ന ഒരു ഗാനമാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇന്നും എന്നും ആദ്യ രണ്ടു വരികൾ മാത്രമേ ഞങ്ങൾ കേൾക്കാറുള്ളൂ. പിന്നീടങ്ങോട്ട് 28 വർഷങ്ങൾക്കപ്പുറം പോളിയിലെ ക്യാമ്പ് മുറിയിലേക്ക് മനസ്സുപായുന്നു. അന്ന് ഞങ്ങളുടെ സുന്ദരിയായ ആൻസി മിസ് ഞങ്ങൾക്കായി ഇടയ്ക്കിടെ പാടുന്ന ഈ ഗാനം ആ കലാലയ ഓർമ്മകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും. പിന്നീട് തിരിച്ചു വരുമ്പോഴേക്കും റേഡിയോയിൽ ആ പാട്ടും അടുത്ത പാട്ടും തീർന്നിട്ടുണ്ടാകും. വർഷങ്ങൾക്കിപ്പുറവും ഈ പാട്ടിനെ ഇത്ര ശക്തമായി ഇത്രയേറെ വ്യക്തികളുടെ ഉള്ളിൽ ഒരേയൊരു ഓർമ്മ സൃഷ്ടിക്കാൻ സാധിക്കുന്നതിന്റെ കാരണം ടീച്ചറിന്റെ പാട്ടിന്റെ വശ്യതയും സൗന്ദര്യവും തന്നെയാണ്. അന്നൊക്കെ ആൻസി മിസ് ഈ ഗാനം ആലപിക്കുമ്പോൾ ഏവരും നിശബ്ദമായി ഏറെ ആരാധനയോടെ ടീച്ചറെ നോക്കിയിരിക്കും. അതിനോടനുബന്ധിച്ച് ടീച്ചർക്ക് പാട്ടിനോടുള്ള ഇഷ്ടവും ഏറെ കഴിവുള്ള ടീച്ചർക്ക് നഷ്ടമായ അവസരങ്ങളും എല്ലാം തുറന്നു പറയുമ്പോൾ അന്നത്തെ കൗമാരക്കാരികൾക്ക് അന്ന് അതത്രയൊന്നും ഉൾക്കൊള്ളാനായില്ല എങ്കിലും ഇന്ന് ഇപ്പോൾ ടീച്ചറുടെ അന്നത്തെ പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ ടീച്ചർ പറഞ്ഞതെല്ലാം മനസ്സിലാകുന്നു, തിരിച്ചറിയുന്നു ആ വേദന. ആകാശവാണി ഞങ്ങൾക്ക് നൽകിയ വേറൊരു അത്ഭുതവും ഇതോടൊപ്പം പാട്ടോർമ്മയിൽ പങ്കുവയ്ക്കട്ടെ. ഏകദേശം ഒരു വർഷത്തിനിപ്പുറം ഒരു ദിനം ചലച്ചിത്രഗാന പരിപാടിയിൽ ആകാശവാണിയിൽ അവതാരകയായി ആൻസി മിസ് പങ്കെടുത്തത് കേൾക്കാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. ടീച്ചറിന്റെ സ്വരം ഞാനന്ന് റെക്കോർഡ് ചെയ്തത് ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു. ഏവർക്കും ഏറെ സന്തോഷമായി. അതിന് ഞങ്ങൾ ആകാശവാണിയോട് നന്ദി പറയുന്നു. ലോകത്തിന്റെ ഏതേലും കോണിലിരുന്ന് ഞങ്ങളുടെ ആൻസി മിസ് ഇത് കേൾക്കുമോ എന്നറിയില്ല. ടീച്ചറുടെ ഗാനം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം നൽകിയ ഒരു നല്ല പാട്ടോർമ്മയെക്കുറിച്ച് ടീച്ചർക്ക് ഏറെ അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇന്നും എന്നും ഞങ്ങളേവരും ഈ പാട്ട് കേൾക്കുമ്പോൾ മനക്കാഴ്ചയിൽ അന്ന് ടീച്ചർ മേശയിൽ ചാരി നിന്ന് സാമ്പത്തിക ശാസ്ത്ര പുസ്തകം ചേർത്ത് പിടിച്ച് ദൂരേക്കു നോക്കി നിന്നുകൊണ്ട് പാടുന്നതാണ്. ഈ പാട്ടിനെ വേറൊരു ഓർമ്മ നൽകാൻ വേറൊരു അനുഭവത്തിനും സാധിക്കില്ല എന്ന് സുരഭി അനിൽകുമാർ അന്തിക്കാട്. സുരഭി അനിൽകുമാറിനോട് നമുക്കൊന്ന് സംസാരിക്കാം.

0: ഹലോ,
1: ഹലോ.
0: സുരഭി അനിൽകുമാറാണോ ഇത്?
1: അതെ.
0: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമകൾ എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു കത്താണ് കിട്ടിയിട്ടുള്ളത്.
1: സന്തോഷം.
0: ആ, ഇതിലെ ആൻസി മിസ്സിനെ കുറിച്ചൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അവര് ക്ലാസ് എടുക്കുമ്പോ പാടിയിട്ടുള്ള പാട്ടൊക്കെ.
1: അതെ, പാട്ടോർമ നമുക്ക് അനൗൺസ് ചെയ്ത് തുടങ്ങിയൊക്കെ റേഡിയോയില് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഗാനത്തിനും ഗന്ധത്തിനും ഒരു പ്രത്യേക ഒരു ശക്തി ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എത്ര ആൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും പെട്ടെന്ന് നമ്മുടെ കാലങ്ങൾക്ക് പുറകിലേക്ക് കൊണ്ടുപോകുന്ന ശക്തി എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ പാട്ടോർമ ആ പേര് തന്നെ ശരിക്കും ഒരു നല്ലൊരു സെലക്ഷൻ ആയി എനിക്ക് തോന്നാറുണ്ട്. ആ പ്രോഗ്രാമിന് ആ പേര് തന്നെ ഈ മാജിക്കൽ പവർ ഉള്ള ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എനിക്ക് പൊട്ടുകുത്താനുള്ള ആ പാട്ടാണ്. അത് ഞങ്ങളുടെ ടീച്ചറുടെ ഓർമ്മയാണ്. അതായത് ഞങ്ങള് തൃശ്ശൂര് നെടുമ്പുഴ വനിതാ പോളിടെക്നിക്കിലെ 95-98 ബാച്ചിലെ DCP കുട്ടികളായിരുന്നു ഞങ്ങൾ. അപ്പൊ ഞങ്ങളുടെ ടീച്ചറായിരുന്നു ആൻസി ടീച്ചർ. ടീച്ചർ ഭയങ്കര സുന്ദരിയായിരുന്നു, എന്റെ ഒപ്പം തന്നെ നല്ലൊരു ഗായികയായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടീച്ചറിങ്ങനെ ശല്യപ്പെടുത്തും. ടീച്ചർ ഒരു പാട്ട് പാടിത്തറുണ്ട്. അപ്പൊ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പാടിത്തരാറുള്ള പാട്ടാണത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് മറക്കാൻ പറ്റില്ല. നമ്മളിപ്പോ 28 വർഷം കഴിഞ്ഞാൽ പോലും ആ ഈ പാട്ട് എവിടെ കേട്ടാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ക്ലാസ് റൂമിലേക്ക് എത്തും. ടീച്ചറിങ്ങനെ ടീച്ചറുടെ ടേബിളിൽ നിന്ന് ചാരി നിന്നിട്ട് ഇങ്ങനെ പാടുന്നതും ഞങ്ങളൊക്കെ അതിനെ കേട്ട് ഇങ്ങനെ ടീച്ചറിങ്ങനെ ആരാധനയോടുകൂടി നോക്കിയിരിക്കുന്നത് അതൊരു വലിയൊരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോഴും ആ പാട്ട് ഞങ്ങള് ആൻസി മിസ്സിന്റെ പാട്ട് അങ്ങനെ ഞങ്ങൾ അറിയപ്പെടുന്നത്
0: എപ്പോഴും
1: അതുകൊണ്ട് നമുക്ക് ഇത്ര മനസ്സിലേക്ക് എടുക്കാനായിട്ട് തോന്നണത്. ഈ ഒരു പാട്ടും ടീച്ചറുമായിട്ട് ഞങ്ങൾക്ക് ബന്ധം എന്ന് പറയുന്നത് അന്ന് 98 ഞങ്ങൾ പിരിയുമ്പോൾ ഞങ്ങൾക്ക് മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഒരു കണക്ഷൻ ഉണ്ടായില്ല ടീച്ചറായിട്ട്. പിന്നെ ഞങ്ങളിപ്പോ ഏകദേശം 1 വർഷത്തിന് മുന്നാണ് തോന്നുന്നു ആകാശവാണിയില് ആൻസി സേവർ അവതരിപ്പിക്കുന്ന ഏതൊരു ചലച്ചിത്രകാല പരിപാടി. അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ടീച്ചർ ആയിരിക്കും ഒരു സംശയം തോന്നി. ഞങ്ങൾ അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമല്ലോ ആ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയാലും ഇല്ല അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഈ പ്രോഗ്രാം ഉണ്ട് എന്നുള്ള അനൗൺസ്മെന്റ് ഇടവിട്ട് ഇടവിട്ട് ആകാശവാണിയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും എല്ലാവരും കേട്ടു ചെയ്തു ഈ പ്രോഗ്രാമിനെ കുറിച്ച്. ഞങ്ങൾ തന്നെ കാത്തിരുന്നു ആ പ്രോഗ്രാം കേട്ടു. ശരിക്കും ഞങ്ങൾക്ക് തോന്നിയ ടീച്ചർ തന്നെയാണ്, ഉറപ്പിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഒരുവിധം ടീച്ചർ തന്നെയാണ് തോന്നി. പക്ഷെ ഞങ്ങളുടെ ഈ പാട്ട് ടീച്ചർ സജസ്റ്റ് ചെയ്തില്ല അതായത് അങ്ങനെ ചില സംശയപ്പം തോന്നി. പിന്നെ ഇപ്പൊ ഈ പാട്ട് ഓർമ്മയെക്കോടി അങ്ങനെ ആ പാട്ടിനെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന നമുക്കൊരു വലിയ സന്തോഷം. രണ്ടും ആകാശവാണി തന്നെ സന്തോഷമാണ്. ടീച്ചർക്കും ഇത് കേൾക്കുമ്പോഴേ വലിയ സന്തോഷമായിരിക്കും. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ഓർമ്മകളുടെ ഒരു സുഗന്ധം തന്നെ. ഈ നമ്മുടെ പഠിക്കുന്ന സമയത്ത് ഒരു സന്തോഷം വേറെയാണല്ലോ. ഒരു ബാച്ച് കുട്ടികൾ ഏകദേശം 60 കുട്ടികളുണ്ട് ഞങ്ങൾ. ഈ 60 കുട്ടികൾക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരേ ഒരു ഓർമ്മയാണ് ഉണ്ടാവുന്നത്. ഒരേ കാലഘട്ടത്തിൽ ഒരേ ഒരു ഓർമ്മ. ടീച്ചർ പോലും അറിയുന്നുണ്ടോന്ന് അറിയാം ടീച്ചർ പാട്ടിനെ കൊണ്ട് ടീച്ചർക്ക് ഇങ്ങനൊരു മാജിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ള കാര്യം ഞങ്ങളുടെ ഉള്ളില്.
0: നിങ്ങളുടെ പ്രിയപ്പെട്ട ആൻസി മിസ് ഇത് കേൾക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങള് തൃശൂർ ആകാശവാണിയെ സംബന്ധിച്ച് 1999 മുതൽ ഏകദേശം 2023 പകുതി വരെയും ഒരു 24 വർഷക്കാലം കാഷ്വൽ അനൗൺസറായിട്ട് തൃശൂർ ആകാശവാണിയിലെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ശ്രീമതി ആൻസി സേവിയർ. എന്തായാലും നിങ്ങളുടെ ആൻസി മിസ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം കൂടിയായിരിക്കും ഈ ഒരു എപ്പിസോഡ് എന്ന് തോന്നുന്നു. സുരഭി അനിൽകുമാർ ഇപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാന് ഗവൺമെന്റ് ആയിട്ട് റിയാഡ് വർക്ക് ചെയ്യണം. കൊടുങ്ങല്ലൂരിനടുത്ത് എന്റെ നാട് അന്തിക്കാടാണ്.
0: അവിടെ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്?
1: ഇവിടെ ടൈപ്പിസ്റ്റ് ആയിട്ട്.
0: അപ്പൊ ജോലിയിൽ കയറിയിട്ട് എത്ര വർഷമായി?
1: 14 വർഷമായി.
0: അപ്പൊ നിങ്ങളുടെ ഈ നെടുമ്പുഴ കോളേജിലെ DCP ട്രേഡിലെ അല്ലെ പഠിച്ചിട്ടുള്ള കുട്ടികളായിട്ടുള്ള കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
1: നമ്മള് കുറേ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും ഓർമ്മ ഞങ്ങളിൽ സൃഷ്ടിച്ച ഒരു ടീച്ചറില്ല. ആ പ്രായത്തിൽ പാട്ടിനോടുള്ള ഒരു ആകർഷണം ഉണ്ടല്ലോ ടീനേജില്. അപ്പൊ അത് ഈ പാട്ടും പിന്നെ ടീച്ചറുടെ ഒരു ഭംഗി അത്ര രസകരമായിട്ട് നിന്ന് പാടാൻ നല്ല ഭംഗിയിൽ വരും ടീച്ചർ. കാരണം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോ തന്നെ എല്ലാവരും ടീച്ചറെ ഓർമ്മകൾ പങ്കുവെച്ചത് അങ്ങനെയാണ്. ടീച്ചർ ഇങ്ങനെ ആ പാട്ട് പാടുമ്പോ ഇങ്ങനെ കണ്ണെഴുതി നീട്ടത്തിൽ മൂടി മെടഞ്ഞിട്ട് കോലാപ്പൂരി ചെരുപ്പിട്ട് സുന്ദരി സാരി കൊടുത്ത് വരാനിലൂടെ നടന്നു വന്ന ടീച്ചർ ആ ഒരു ഓർമ്മകളൊക്കെ എല്ലാവരും പങ്കുവച്ചു ആ സമയത്ത് പറഞ്ഞത്.
0: സുരഭി എഴുതിയിട്ടുള്ള ഈ കത്ത് വായിക്കുമ്പോ തന്നെ ശരിക്കും നല്ലൊരു ചിത്രം കിട്ടുന്നുണ്ട് മനസ്സിൽ.
1: സന്തോഷം, വളരെ സന്തോഷം.
0: പ്രിയ ശ്രോതാക്കളെ, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസിദ്ധനായ ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ, കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ആന. 1922 നിലമ്പൂർ വലിയ തമ്പുരാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയതോടെ ഗുരുവായൂർ കേശവനായി. കേശവന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചതോടെ ദേവസ്വം ബോർഡ് 1973 ആനകളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ ഗജരാജൻ എന്ന അതുല്യ പദവിയും നൽകി. എല്ലാ ആത്മാർത്ഥതയോടെയും അതുല്യതയോടെയും ശ്രീ ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 6 ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് ചെരിഞ്ഞതും. ഗുരുവായൂർ കേശവൻ എന്ന ആനയുടെ ജീവിതത്തെ ആസ്പദമാക്കി 1977

0: ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഗുരുവായൂർ കേശവൻ. എൻ ഗോവിന്ദൻകുട്ടിയുടെ തിരക്കഥയ്ക്ക് ഭരതന്റെ സംവിധാന മികവ് കൂടിയായപ്പോൾ മലയാള സിനിമാ പ്രേമികളുടെ പ്രിയ ചിത്രമായി ഗുരുവായൂർ കേശവൻ എന്ന സിനിമ മാറി. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, പി മാധുരി, കെ ജെ യേശുദാസ് എന്നിവർ ചേർന്നാലപിച്ച ഗാനമിനി കേൾക്കാം പാട്ടോർമകളിലൂടെ. ജയഭാരതി, എം ജി സോമൻ എന്നിവരാണ് ഈ ഗാനരംഗത്ത് വരുന്നത്.
1: ഈ

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് സുരഭി അനിൽകുമാർ, അന്തിക്കാട്. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: ആകാശവാണി തൃശൂർ, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രോത്സവം. ഗിരീഷ് പുതുഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

0: కేల్కు కేల్కు కేల్కు. ప్రియపెట్ట നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ബസ് കണ്ടക്ടർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം MJ ചന്ദ്രൻ.

0: ഒരു അറിയിപ്പ്. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരത്ത് നാളെ പുലർച്ചെ 5:30 വരെ 0.9 മീറ്റർ മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ 1.3 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശീയ നിവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. അറിയിപ്പ് കഴിഞ്ഞു.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സുജാത പാടിയ ഗാനം. ബെൻ ജോൺസൺ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി ദീപക് ദേവ് സംഗീതം നൽകിയത്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ചിത്രം രസതന്ത്രം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, മഞ്ചരി പാടിയ ഗാനം.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ശരത് വയലർ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി. വിനീ ശ്രീനിവാസൻ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ക്ലാസ്മേറ്റ്സ്.

മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ശരത് മൈലാർ എഴുതി, ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി, അഖില ആനന്ദിനൊപ്പം പാടിയ ഗാനം. ചിത്രം അശ്വാരൂഢൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ, ശ്രീമതി എസ് ശാന്തളയുടെ സംഗീത കച്ചേരി. ശ്രീമതി സുനിത ഹരിശങ്കർ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ കെ കണ്ണൻ ഖടം. തത്വമറിയ തരമ എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി, രാഗം രീതികൗള, ആദിതാളം.

അടുത്തതായി സരസിജ ഭവ ജായേ രാഗം കല്യാണി, ഊത്തുകാട് വെങ്കടസുഭയ്യർ കൃതി, ആദിതാളം തിശ്രനട.

0: ശ്രീമതി എസ് ശാന്തളയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീമതി സുനിത ഹരിശങ്കർ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ കെ കണ്ണൻ ഘടം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുരളി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്ര രോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിൻ്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പം അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, കുട്ടികൾ ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എൻ്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവുന്നതോടൊപ്പം അവരോടടുത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര

0: പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
1: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി ടി വി കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ ടി വി കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത്, അൺനെസസറി ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും. പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകൽ മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാര് യഥാർത്ഥത്തിൽ അവര് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷേ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പൊ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല ഉറക്കത്തിന് ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ആ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ അഡാപ്റ്റേഷൻ, സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ ഒന്ന് കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: സർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പോൾ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആള് കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ചു വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവർ കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക്.

0: കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പൊ കളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെൻറ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെൻറ്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിന് മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെൻ്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, കാട്രാക്ട്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്ക്വിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും, അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിൻ്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതിയുള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാട്രാക്ട് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിൻ്റെ റെറ്റിനയെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്. ആ അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM

0: ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: നാം കേട്ടത് സ്പോൺസർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് വിജയ് യേശുദാസ്, ശ്രേയ ഘോഷൽ എന്നിവർ. ചിത്രം കായംകുളം കൊച്ചുണ്ണി. ഷോബിൻ കാഞ്ഞങ്ങാടിന്റെ വരികൾ, ഗോപിസുന്ദറിന്റെ
3: സംഗീതം. വലത്ത് വച്ച് വെട്ടി ഇടത്തു കേറി കുതിച്ചു ചാടി സിംഹത്തഞ്ചം പിടി.

0: ആടി ഗജവടുവിലമർന്ന്.
1: വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
6: എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ചിത്രം മാന്ത്രികം. വരികളോ എൻ വി. സംഗീതം എസ് പി വെങ്കടേഷ്.

0: ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി തൃശൂർ, സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 270 രൂപ കൂടി 13,620 രൂപയ്ക്കും, പവന് 2,160 രൂപ കൂടി 1,08,960 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 11:50 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

ഇന്നുച്ചയ്ക്ക് 12:10 ഒപ്പനപ്പാട്ട്. ഇ എ സൽമത്തും സംഘവും പാടിയത്. 12:40 പ്രകാശധാരയിൽ കിടപ്പുരോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം. ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40.

0: അറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിൻ്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ എന്നിവ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷൻ്റെ 0471-233-5523 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി, 0471-233-5523. അറിയിപ്പ് കഴിഞ്ഞു.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷര കേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
1: അക്ഷര കേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: ആകാശവാണി തൃശൂർ, സമയം 10:30. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 650 കിലോഹെർട്സിൽ ഈ

0: പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്
2: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം CS അനുരൂപ്, ആഖ്യാനം ജയ CR, YS പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

0: വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അത് വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒഴുകിപ്പടരുന്ന സംഗീതത്തിന്റെ മധുരിമയിൽ നമുക്ക് ആസ്വദിക്കാം ചില ചലച്ചിത്രഗാനങ്ങൾ CS അനുരൂപിന്റെ വയലിൻ തന്ത്രികളിലൂടെ.
1: സംഗീതം മനുഷ്യരെ പോലെ മൃഗങ്ങളെയും സ്വാധീനിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കമ്പത്തിനടുത്തുള്ള ഒരു തിയേറ്ററിൽ വൈദേഹി കാത്തിരുന്താൾ എന്ന സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടാനകളുടെ ഒരു കൂട്ടം അവിടേക്ക് വന്നുവത്രേ. രാസാത്തി എന്ന ഗാനം കേൾക്കുമ്പോൾ ആനകൾ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് തിയേറ്ററിനടുത്ത് ചെന്ന് നിൽക്കും. പാട്ട് തീരുന്നതുവരെ അവർ നിശ്ചലരായി നിന്ന ശേഷം തുടർന്ന് കാട്ടിലേക്ക് മടങ്ങുമായിരുന്നത്രേ. സിനിമ തിയേറ്ററിൽ നിന്ന് പോകും വരെ ഇത് തുടർന്നു. സംഗീതത്തിന് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ആകർഷിക്കാൻ കഴിയുമെന്ന് എടുത്തുകാണിക്കാൻ ഈയൊരു സംഭവം മാത്രം പോരെ. 1984 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ വൈദേഹി കാതിരുന്തൽ എന്ന സിനിമയിലെ എക്കാലത്തെയും മികച്ച ഗാനമാണ് രാസാത്തി ഉന്നെ. ഇളയരാജയാണ് ഈ മനോഹര ഗാനം ചിട്ടപ്പെടുത്തിയത്. ഭാവഗായകൻ ജയചന്ദ്രന്റെ ശബ്ദത്തിൽ നാം ആസ്വദിച്ച ആ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

തച്ചോളി ഒതേനൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരന്റെ ഭാവനയിൽ പിറന്ന വിരഹദീപ്തിയുള്ള പ്രണയഗീതം, എം എസ് ബാബുരാജിന്റെ സംഗീത പാട്ടുചാർത്തി, എസ് ജാനകിയുടെ ആലാപന മാധുര്യത്തോടെ ശ്രോതാക്കൾ ആസ്വദിച്ച ആ ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

1985 പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രമായ സിന്ധു ഭൈരവിയിലെ നാനൊരു സിന്ധ് എന്ന നിത്യഹരിതഗാനം ഇപ്പോഴത്തെ തലമുറയ്ക്കും ഏറെ പ്രിയതരമാണ്. കെ എസ് ചിത്രയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു എന്ന നിലയിൽ ഓർക്കപ്പെടുന്ന ഗാനം. ഇളയരാജയുടെ സംഗീതത്താൽ അനശ്വരമായ ആ ഗാനമിതാ.

0: സംഗീതത്തിന്റെ അഴകിൽ ചലച്ചിത്രഗാനങ്ങളെ കോർത്തെടുക്കുന്ന സ്വരരാഗലയം സമാപിക്കുന്നു.
1: സ്വരരാഗലയം വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി.

സമയം 10:46. ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മുല്ല എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ശരത് വയലാറിൻ്റെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം. ആദ്യ ഗാനം പാടിയത് ശ്രീകുമാർ വാകയിൽ, സുജാത മോഹൻ എന്നിവർ.

രാഹുൽ നമ്പ്യാർ, രശ്മി സതീഷ് എന്നിവർ പാടിയത്.

ഇനി മാണിക്യ വിനായകം, ടിപ്പു, റിമി ടോമി, രശ്മി സതീഷ് എന്നിവർ പാടിയത്.

ജീവിതത്തിൻ്റെ പന്ഥാവ് പലയിടത്തോട്ട് വരികയല്ലേ. അതുകൊണ്ട് ഗ്രാമം വിട്ട് ജോലി തേടി കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടി മറ്റുള്ള ദിശയിലേക്ക് പോയി തുടങ്ങി. എന്നാലും ഓർമ്മകളിൽ പൂത്തു വിരിയുന്നത് നമ്മളുടെ ഗ്രാമം തന്നെയാണ്. ദേശത്തിൻ്റെ

മുല്ല എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയതാണ്.

ഇരട്ട കുട്ടികളുടെ അച്ഛൻ ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി കൈക്കുടന്ന നിലാവ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും പാടിയത്.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഇ.എ. സൽമത്തും സംഘവും പാടിയ ഒപ്പനപ്പാട്ട് സമാപിച്ചു.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: പ്രത്യേക അറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന IT മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൌജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5 വയസ്സിലും 15 വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൌജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, KEAM, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ്, മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, അപാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ് പുതുക്കൽ എന്നീ സേവനങ്ങൾ തെരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന IT മിഷന്റെ 0471-233-55-23 അല്ലെങ്കിൽ 252-5442 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141

0: നമ്മുടെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുകളുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരെല്ലാവർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധയുടെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കരനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArk, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
0: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി M. ജോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു വിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവെച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതികവിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദ്.

0: ആണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാക്കീറിനെ കോഴിക്കോട് ഡാൻസ് ആപ്പ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ബാരപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
0: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്ത മാസം 5-നാണ് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
3: വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ അമൂല്യ സമ്പത്തും അനുഭവങ്ങളുടെ കലവറയും മാർഗദർശികളുമാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അറിവും അനുഭവ സമ്പത്തും നൽകി താങ്ങും തണലുമായി നമ്മെ വളർത്തിയെടുത്തത് അവരാണ്. ആയുർദൈർഘ്യം വർദ്ധിച്ചതോടെ വയോജനങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ അവരുടെ ആരോഗ്യം, ക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും വിവിധ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നു. അവയിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക ശേഷി കുറയൽ എന്നിവ ഉൾപ്പെടാം. ഏറ്റവും സാധാരണമായ പ്രായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രമേഹം, സന്ധിവാതം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ കാരണം അവർ കിടപ്പ് രോഗികളായി മാറുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ആരോഗ്യവുമായി

ബന്ധപ്പെട്ട സങ്കീർണമായ പരസ്പര ബന്ധങ്ങൾ കണക്കിലെടുത്ത് പ്രായമായ ഒരു കിടപ്പ് രോഗിയെ പരിചരിക്കുന്നത് പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നാൽ അവർക്ക് കൃത്യമായ പരിചരണം നൽകുന്നതിലൂടെ നിലവിലുള്ള അരോഗാവസ്ഥ വഷളാവുന്നത് തടയാനും ആരോഗ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഏറ്റവും അനുയോജ്യമായ നിലവാരം നിലനിർത്തുവാനും സഹായിക്കുന്നു. ചലനശേഷി നഷ്ടപ്പെടുന്നതും മൂലം കിടപ്പിലാവുന്ന രോഗികൾക്ക് ശയ്യാവരണങ്ങൾ, വിഷാദരോഗങ്ങൾ, മൂത്രാശയാണുബാധ, ഉറക്കത്തിലെ അസ്വസ്ഥതകൾ, ക്ഷീണം, വിശപ്പ് കുറയുക തുടങ്ങിയ സങ്കീർണതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കിടപ്പിലായ രോഗികളുടെ പരിചരണം വളരെ ശ്രദ്ധയോടും ശാസ്ത്രീയമായും ചെയ്യേണ്ട ഒന്നാണ്. കിടപ്പ് രോഗികളുടെ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ നനച്ച ടവൽ ഉപയോഗിച്ച് ശരീരം തുടച്ച ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് നനവൊപ്പിയെടുക്കണം. ഈർപ്പം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായ കക്ഷം, മാറിടങ്ങൾക്ക് താഴെ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം. ദിവസവും രോഗിയുടെ വസ്ത്രങ്ങൾ മാറ്റണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. എളുപ്പത്തിൽ ധരിപ്പിക്കാവുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കണം. കൈകളിലെയും കാൽവിരലുകളിലെയും നഖങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ അശ്രദ്ധമായ പോറലുകൾ മൂലമുള്ള അണുബാധ തടയുവാൻ സാധിക്കും. ആഴ്ചയിലൊരിക്കൽ ഷാമ്പു ഉപയോഗിക്കുക. മുടി വൃത്തിയായി ചീകി ഒതുക്കി വയ്ക്കുക. പുരുഷന്മാർക്ക് താടി, മീശ എന്നിവ വെട്ടുന്നത് ചൊറിച്ചിൽ, ചർമ്മപ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് സഹായിക്കും. രോഗിയുടെ മുറി വായുസഞ്ചാരമുള്ളതും നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്നതുമായിരിക്കണം. കിടപ്പ് രോഗികൾ മുഴുവൻ സമയവും കിടക്കയിൽ ചെലവഴിക്കുന്നതിനാൽ ദിവസവും കിടപ്പ് വിരികളും പുതപ്പും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃദുവായ തുണികൊണ്ടുള്ള കിടക്ക വിരികൾ ഉപയോഗിക്കുക. രോഗി, രോഗിയെ പരിചരിക്കുന്ന വ്യക്തി, രോഗിയുടെ മുറി, പരിസരം എന്നിവ വൃത്തിയുള്ളതായിരിക്കണം. അധിക സമയം ഒരേ കിടപ്പ് കിടക്കുന്നത് മൂലം ശയ്യാവരണമുണ്ടാകുവാൻ കാരണമാകും. തലയുടെ പുറകുഭാഗം, തോള്, കൈമുട്ട്, കാൽമുട്ടുകൾ, ഇടുപ്പ്, കാലുള്ള ഉപ്പൂറ്റി എന്നിങ്ങനെ കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിലാണ് ശയ്യാവരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. രോഗിക്ക് തനിയെ തിരിയാൻ കഴിയുമെങ്കിൽ രോഗിയോട് പറഞ്ഞ് സ്വന്തമായി തിരിഞ്ഞു കിടക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്വയം തിരിഞ്ഞു കിടക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഓരോ രണ്ടു മണിക്കൂറിലും കിടക്കുന്ന വശം മാറ്റിക്കൊടുക്കണം. ഇതിനായി തലയണ ഉപയോഗിച്ച് ശരീരത്തിന് താങ് നൽകാവുന്നതാണ്. ശരീരത്തിന്റെ ഒരേ ഭാഗത്ത് ദീർഘനേരം മർദ്ദമേൽക്കുന്നത് മൂലം രക്തയോട്ടം കുറയുകയും ശയ്യാവരണം ഉണ്ടാവുകയും ചെയ്യും. കിടക്കയിൽ ചുളിവുകളില്ലാത്ത വൃത്തിയുള്ള വിരിപ്പ് മാത്രം ഉപയോഗിക്കുക. വിരിപ്പിൽ നനവോ ഭക്ഷണാവശിഷ്ടങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കുക. രോഗിയെ ചരിച്ചോ കമഴ്ത്തിയോ കിടത്തി പുറം മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും. മസാജ് ചെയ്യുന്നതിനായി പൗഡർ, യുഡികൊളോൺ ഇവയിൽ ഏതെങ്കിലും മസാജ് നൽകുന്ന വ്യക്തിയുടെ കയ്യിൽ തടവി വൃത്താകൃതിയിൽ ഇരു കൈപ്പത്തികളും ഉപയോഗിച്ച് താഴെ നിന്ന് നട്ടലിന്റെ വശത്തുകൂടി മുകളിലേക്ക് മസാജ് ചെയ്യുക. ശയ്യാവരണമുണ്ടായാൽ സലൈൻ ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി ഉചിതമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. സമ്മർദ്ദം കുറയ്ക്കുവാൻ പ്രത്യേക തലയിണയും മെത്തകളും ഉപയോഗിക്കണം. വ്രണം ഉണങ്ങുവാൻ ശരിയായ പോഷകാഹാരം അടങ്ങിയ ആഹാരം കഴിക്കുക. അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. കിടപ്പ് രോഗികൾ കിടക്കയിൽ തന്നെ കഴിയുന്നത് മൂലം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സജീവമായി ചുരുങ്ങാത്ത പേശികൾക്ക് ശക്തി നഷ്ടപ്പെടുന്നത് തടയുവാൻ പേശികളുടെ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൈകാലുകൾ അനക്കി ചെറിയ വ്യായാമങ്ങൾ ചെയ്യിക്കുക. വ്യക്തികൾ പ്രായമാകുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ പോഷകങ്ങളായ അന്നജം, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ആഹാരം നൽകേണ്ടതാണ്. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങളായ കഞ്ഞി, സൂപ്പ്, പാൽ തുടങ്ങിയവ നൽകുന്നതാണ് ഉചിതം. കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണക്രമം അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു. പ്രമേഹം, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം പോലെയുള്ള രോഗാവസ്ഥകൾ കാരണം ഇവർക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക. പ്രായമായവരിൽ ദാഹം കുറയുന്നത് മൂലം നിർജ്ജലീകരണത്തിലേക്ക് നയിച്ചേക്കാം. വെള്ളത്തിന്റെ ഉപയോഗത്തിന് നിയന്ത്രണമില്ല എങ്കിൽ പ്രായമായ വ്യക്തികൾ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നതെങ്കിൽ ആസ്പിറേഷൻ ന്യൂമോണിയ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിലിന്റെ തലഭാഗം ഉയർത്തിയ ശേഷമാവണം ട്യൂബിലൂടെ ഭക്ഷണം നൽകേണ്ടത്. ഓരോ തവണ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും ട്യൂബ് ആമാശയത്തിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വയറ്റിനുള്ളിലെ ദ്രാവകം പുറത്തേക്ക് അല്പം വലിച്ചു നോക്കാവുന്നതാണ്. ആമാശയത്തിലെ ശ്രവങ്ങൾ തിരികെ വരുന്നുണ്ടെങ്കിൽ ട്യൂബ് ആമാശയത്തിലാണെന്ന് ഉറപ്പിക്കാം. ട്യൂബിന്റെ അകവശം വൃത്തിയാക്കുന്നതിനായി ഭക്ഷണം നൽകുന്നതിന് മുമ്പ് ആദ്യം അല്പം വെള്ളം ട്യൂബിലൂടെ സിറിഞ്ച് വഴി നൽകണം. പിന്നീട് ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുത്ത ശേഷം വീണ്ടും അല്പം വെള്ളം കൊടുക്കണം. അമിത അളവിൽ ആഹാരം കൊടുക്കരുത്. ആഹാരത്തിന്റെ അളവും ട്യൂബ് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും കൂടി ഒരു തവണ 200 ml വരെ ആകാം. ഇളനീർ, പഴച്ചാറുകൾ, പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളം, പാൽ,

0: കഞ്ഞിവെള്ളം, ഓട്സ് കഞ്ഞി എന്നിവ നേർപ്പിച്ചടിച്ചത്, സൂപ്പ് തുടങ്ങിയവ റൈൽ സ്റ്റോബ് വഴി നൽകാവുന്നതാണ്. മൂക്കിലൂടെ വയറിനുള്ളിലേക്ക് എത്തുന്ന ഈ ട്യൂബുകൾ 3 മുതൽ 6 മാസം വരെ രോഗിയുടെ ശരീരത്തിൽ വയ്ക്കാം. ഓരോ തവണ ഭക്ഷണം കഴിച്ചതിനു ശേഷവും വായും പല്ലുകളും വൃത്തിയാക്കണം. മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം നീക്കം ചെയ്യുന്നതിന് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 3 ആഴ്ച കൂടുമ്പോൾ ഈ ട്യൂബ് മാറ്റണം. ട്യൂബുകൾ ശരീരത്തിലേക്ക് കടത്തുന്ന ഭാഗം നോമൽ സെനലിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി ഉപയോഗിച്ച് വൃത്തിയാക്കണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. വിഷാദം, ഉത്കണ്ഠ, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങളും അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, വിട്ടുമാറാത്ത ആരോഗ്യാവസ്ഥകൾ തുടങ്ങിയവ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വഷളാക്കാം. അതിനാൽ മുതിർന്നവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി മതിയായ മാനസികാരോഗ്യ സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി അവരോട് സംസാരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കുകയും പഴയ കഥകൾ ചോദിച്ചറിയുകയും ചെയ്യുക. ഒറ്റപ്പെടൽ ഒഴിവാക്കാനായി കുടുംബാംഗങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ അനുവദിക്കുക. വായന, പെയിന്റിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്ക് വൈജ്ഞാനിക ഉത്തേജനം നൽകാനാവും. രോഗിയെ പരിചരിക്കുന്ന ആളും മതിയായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ പരിചരണം നൽകാൻ സാധിക്കുകയുള്ളൂ. വയോജന പരിചരണത്തിൽ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തുന്നത് നിരീക്ഷണത്തിലും പരിചരണം നൽകുന്ന രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ടെലിഹെൽത്ത് സേവനങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യ വിദഗ്ധരെ വിദൂരമായി സമീപിക്കുവാൻ അനുവദിക്കുന്നു. ഇത് സമയബന്ധിതമായ വൈദ്യോപദേശം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ്, ശാരീരിക പ്രവർത്തന നിലകൾ, ഉറക്ക രീതികൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ തത്സമയം ആരോഗ്യ സംരക്ഷണ ദാതാക്കളുമായി പങ്കുവയ്ക്കുവാനും സഹായിക്കുന്നു. വീഡിയോ കോളുകൾ, തത്സമയ സന്ദേശമയക്കൽ തുടങ്ങിയവ ആശയവിനിമയ മാർഗങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്തുവാൻ അനുവദിക്കുന്നു. കേരള സർക്കാർ കിടപ്പിലായ വയോജനങ്ങൾക്കായ വയോസാന്ത്വനം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വീടുകളിൽ ചെന്നുള്ള പരിചരണവും ലഭ്യമാണ്. ഇതിനായി അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ പഞ്ചായത്ത് ഓഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി ലഭ്യമാക്കുന്ന വയോമിത്രം പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ സേവനവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ പരിപാലനം എന്നത് വളരെ കരുതലും ക്ഷമയും ആവശ്യമായ ഒന്നാണ്. രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം ദൈനംദിന ജീവിതം കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് വാർദ്ധക്യ പരിചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഏകാന്തത ഒഴിവാക്കൽ, സാമൂഹിക പിന്തുണ എന്നിവ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു.
1: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ

0: രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ്പ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14 ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18 ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for

0: alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
1: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1,650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെയും നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൗർ നയിക്കും. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവെക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സമയം 1:00. ആകാശവാണി തൃശൂർ. പ്രിയഗീതം. പ്രിയഗീതത്തിൽ ഇന്നാദ്യം വൈലത്തൂർ വടക്കേക്കാട് നിന്നും രാധ, ഗോവിന്ദ് എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം സർഗം. രചന യൂസഫലി കേച്ചേരി. സംഗീതം രവി ബോംബെ. യേശുദാസും ചിത്രയും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: കൊടുങ്ങല്ലൂരിൽ നിന്നും ദിവ്യ സന്തോഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. യേശുദാസ് പാടിയതാണ്.

ഗീതത്തിൽ ഇനി ജി എം എൽ പി സ്കൂൾ കാഞ്ഞിരശ്ശേരിയിൽ നിന്നും ആശ, ജിഷ, രജിത, ഹാജിറ എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം മായാമയൂരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം രഘുകുമാർ. യേശുദാസ് പാടിയത്.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്ര പാടിയത്. ചിത്രം ഉല്ലാസപ്പൂങ്കാറ്റ്. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു രതീഷ് മഞ്ഞപ്രാ.

0: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം. യേശുദാസ് പാടിയത്. ചിത്രം ഗന്ധർവക്ഷേത്രം. ഗാനത്തിനായി കാത്തിരിക്കുന്നു മാധവിക്കുട്ടി പെരിങ്ങോട് നിന്നും.

ഗാനരചന വയലാർ, സംഗീതം എം കെ അർജുനൻ, യേശുദാസ് പാടിയത്. ചിത്രം ചീനവല. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വി കെ ചന്ദ്രൻ, എലവത്തൂർ.

പുത്തൂരിൽ നിന്നും കുട്ടമോൻ പുഷ്കരന്റെ ഇഷ്ടഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം, എസ് ജാനകി പാടിയത്. ചിത്രം ചന്ദ്രകാന്തം.

പ്രിയഗീതത്തിലിനി തിരുവത്രയിൽ നിന്നും അശ്വതി ഹരികൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഇലവങ്കോട് ദേശം. ഒ എൻ വിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയതാണ്.

യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ. ONV യുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഗാനത്തിനായി

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ചക്കരമുത്ത്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഷഹാന മജീദ് കൂർക്കഞ്ചേരിയിൽ നിന്നും.

0: 있죠.
1: എസ് രമേശൻ നായരുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം ഏപ്രിൽ 19. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു യശോദ മുരളി അവണൂരിൽ നിന്നും.

സുജാത പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. ചിത്രം ഈ പുഴയും കടന്ന്. ഗാനത്തിനായി കാത്തിരിക്കുന്നു ഡേവിസ് പൈനടത്തു നിന്നും.

ഇന്നത്തെ പ്രിയഗീതത്തിൽ അവസാനമായി കുമരനെല്ലൂരിൽ നിന്നും പ്രസന്ന, ഹരിസുധൻ, ശബരി എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം ചെമ്പട. റോബിൻ തിരുമല രചനയും സംഗീതവും നിർവഹിച്ച് നജീം അർഷാദ്, ജോത്സ്ന എന്നിവർ പാടിയതാണ്.

0: closely with several leading pistol shooters including Saurabh Chaudhary, Anish Bhanwala and Chinki Yadav. He was awarded the Arjuna Award in 1994, the Padma Shri in 1997 and the Dronacharya Award in 2020. Indian shooting has lost one of its finest ambassadors, athlete, mentor and sports journalism has lost a knowledgeable guide. Sayukta Yadav, Akashwani News, Delhi.
1: President Draupadi Murmu, Prime Minister Narendra Modi and other leaders have expressed grief at the passing away of Jaspal Rana. In FIFA World Cup 2026, South Korea defeated the Czech Republic 2-1 in a thrilling Group A clash today, earning valuable 3 points at Estadio Akron in Mexico's Zapopan. South Korea will next take on co-host Mexico, while the Czech Republic will look to bounce back against South Africa in a Group A clash. Today, co-hosts Canada will be up against Bosnia-Herzegovina in a Group B clash of Toronto Stadium. The match will start at 12:30 a.m. Indian Standard Time. In badminton, India's PV Sindhu stormed into the women's singles semi-finals of the Australian Open tournament in Sydney today. The third-seeded Indian outclassed Chinese Taipei's Chen Su Yu 21-6, 21-9 in a one-sided quarter-final clash. The Intermeteorological Department, IMD, has said a wet spell is likely to continue over northwest India till tomorrow, with the possibility of thunderstorms and gusty winds and hailstorms. According to IMD, conditions are favourable for further advance of southwest monsoon into Karnataka, Telangana, Andhra Pradesh, parts of West Bengal, Bihar, some parts of Chhattisgarh, Odisha, Jharkhand and Uttar Pradesh during the next 2 to 3 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says government created conducive environment for women in the last 12 years to realize full potential in nation building. Home Minister Amit Shah chairs high-level meeting to review preparedness for Sri Amarnath Yatra in New Delhi. Centre restricts industries from buying petrol and diesel from retail pumps. United Nations condemns attacks on oil ships carrying Indian sailors off the coast of Oman. Indian shooting legend and coach Jaspal Rana dies at 49. And in FIFA World Cup 2026, Canada to take on Bosnia-Herzegovina in Group B clash in Toronto. With that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 44-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സിന്ധു വിജയൻ, നിതുന നെവിൽ, ആശ റാഫി, കണ്ണൻ നായർ. സംവിധാനം പി എ ബിജു.
4: മർമലഡോവിന്റെ മരണവീട്ടിൽ റഷ്യക്കാർക്ക് പതിവുള്ള വിരുന്നു നടക്കുകയാണ്. ജീവിത ദുരിതങ്ങൾ തരിപ്പണമാക്കിയ മർമലഡോവിന്റെ വിധവ കാതറീനയാണ് ആതിഥേയ. വീട്ടുടമസ്ഥ അമാലിയ, കഥാനായകൻ റസ്കോൾനിക്കോവ്, സോണിയ ഉൾപ്പെടെയുള്ള കാതറീനയുടെ മക്കൾ, ക്ഷണിക്കപ്പെട്ട വിരുന്നനായി വന്നു ചേർന്ന നാട്ടുകാർ എല്ലാവർക്കുമിടയിലേക്ക് അയൽക്കാരനായ ആൻഡ്രിയും ചതിയനായ ലൂഷനും കടന്നുവരുന്നു. മനം തകർന്ന ആതിഥേയയുടെ ആത്മകഥങ്ങൾ അതിരുവിട്ടുച്ചത്തിലായാൽ വിവരം കെട്ടവർ നിറഞ്ഞൊരു വിരുന്നുശാലയിൽ എന്തും സംഭവിക്കാം.
5: നിങ്ങൾ ആ അപ്പം കഴിച്ചില്ലല്ലോ, കുറച്ചുകൂടി എടുക്കൂ, കുറച്ച് ബിയർ കുടിക്കാം. നിങ്ങൾക്ക് ഓർക്ക വേണ്ടേ? നോക്കൂ അമാലിയ, നിങ്ങളുടെ വെള്ളി സ്പൂൺ കളവ് പോയാ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവരിലൊരുത്തനെ പോലും ഇതിനു മുമ്പ് ഞാൻ

കേട്ടില്ല. അവരെന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ചോദിക്കട്ടെ. എല്ലാവരും നിരന്നിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കറിയാവോ, ഞാൻ അവൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് ആ മകളെയും മോളെയും ക്ഷണിക്കാൻ. എന്നാ അവർ ആ ക്ഷണം നിരസിച്ചെന്ന് മാത്രമല്ല, വരാതിരുന്നതിന് ഒരു ക്ഷമാപണ പോലും പറഞ്ഞില്ല. ലേടാ കോലിയ, വെറുതെ കാലിട്ടടിക്കാതെ മാന്യരെ പോലെ ഡീസന്റ് ആയിട്ടിരിക്കേ. സോണിയ മോളെ, നീ എവിടെയാണ് പോയത്? നിന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് നീയും ഇങ്ങനെ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നാലോ. റസ്കോൾനിക്കോവ്, നിങ്ങളുടെ അടുത്ത് അവൾക്കിരിക്കാൻ ഇടം കൊടുക്കൂ, അതാണ് നിന്റെ ഇരിപ്പിടം. സോണിയ, നിനക്ക് ആവശ്യമുള്ള

0: നീയും ഇങ്ങനെ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നാലോ. റസ്കോൾനിക്കോവ്, നിങ്ങളുടെ അടുത്ത് അവൾക്ക് ഇരിക്കാൻ ഇടം കൊടുക്കൂ. അതാണ് നിന്റെ ഇരിപ്പിടം. സോണിയ, നിനക്ക് ആവശ്യമുള്ളതെടുക്കൂ. ജെല്ലി ചേർത്തുള്ള ആ അച്ചാറ് നന്നായിട്ടുണ്ട്. അവർ ഇപ്പോ അപ്പം കൊണ്ടുവരും. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോ ആവോ. പോലങ്ക, നിനക്കെല്ലാം കിട്ടിയോ? അയ്യോ, ശരി കുട്ടികളെ, നല്ലവരായിരിക്കൂ. സോണിയ മോളെ, നീ എന്താണ് പറയുന്നത്? എനിക്കറിയാം റിച്ചാർഡേ, എന്റെ പാപം ഭർത്താവിനോടുള്ള പ്രത്യേക സ്നേഹം മൂലമാണ് നിങ്ങൾ വാക്കു പാലിച്ചതെന്ന് എനിക്കറിയാം. ആ, അദ്ദേഹത്തിന് കുറച്ചുകൂടി പൊരിച്ച മാംസം കൊടുക്കൂ. നിങ്ങൾക്ക് ഇനിയും വീഞ്ഞു വേണം അല്ലേ? എന്തിനു മടിക്കുന്നു? അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ലേ? എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു ദൗർബല്യമുണ്ടായിരുന്നു. കുടി, എല്ലാവർക്കും അതറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ദയാലുവും മാന്യനുമായിരുന്നു അദ്ദേഹം. എല്ലാത്തരം മനുഷ്യരിലും വിശ്വാസം അർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. അത്രയ്ക്ക് ശുദ്ധഹൃദയനായിരുന്നു. സ്വന്തം ഷൂസിന്റെ വില പോലും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരോടൊപ്പം അദ്ദേഹം മദ്യപിച്ച് കൂത്താടി. നിങ്ങൾ വിശ്വസിക്കുമോ? കുടിച്ച് ബോധമില്ലാതിരുന്ന അവസരത്തിലും അദ്ദേഹം കുട്ടികളെ മറന്നില്ല. എല്ലാവരെയും പോലെ നിങ്ങളും കരുതുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തോട് നിർദാക്ഷിണ്യം പെരുമാറിയെന്ന്. എന്നാൽ അത് ശരിയല്ല. അദ്ദേഹം എന്നെ ബഹുമാനിച്ചിരുന്നു വളരെയധികം. മൃദുല ഹൃദയനായിരുന്നു. ചിലപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നോ. അദ്ദേഹം ഒരു മൂലയിലിരുന്ന് എന്നെ നോക്കും. എനിക്കപ്പോ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. അദ്ദേഹത്തോട് കരുണ കാണിച്ചാൽ അദ്ദേഹം വീണ്ടും മദ്യപിക്കും. കർശനമായി പെരുമാറിയാൽ മാത്രമേ അദ്ദേഹത്തെ നിയന്ത്രിച്ച് നിർത്താനാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പീറ്റേഴ്സ്ബർഗിലെ വിദേശികളെ, പ്രത്യേകിച്ച് നമ്മളെക്കാൾ വിഡ്ഢികളാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങും.
1: സ്കൂൾ നടത്തും, കാണാം. വിഡ്ഢിത്വം പുലമ്പുന്നത് കണ്ടില്ലേ? ഉടുപ്പുകൾ കഴുകേണ്ട ചുമതല അലക്കുകാരിയുടേതാണ്, അല്ലാതെ ബോർഡിംഗ് സ്കൂളിലെ ഡയറക്ടറുടേതല്ല.
0: അമാലിയ കള്ളമാണ് പറയുന്നത്. എന്റെ വീട്ടുടമസ്ഥ, ഇങ്ങനെ ഒരു കഠിന ഹൃദയം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയാണ് എന്റെ ഭർത്താവ് മരിച്ചത്. ഈ സമയത്ത് വീട്ടുവാടക ചോദിച്ചാരെങ്കിലും എന്നെ വിഷമിപ്പിക്കാമോ?
1: മാന്യ വനിതകൾ ആരെങ്കിലും ഈ വിരുന്നിലുണ്ടോ നോക്ക്. ഇവരെ പോലെ കച്ചറ കൂട്ടങ്ങളാണല്ല.
0: കേവലം അടുക്കളക്കാരിയായി നിങ്ങൾക്ക് മാന്യ വനിതകളെ എങ്ങനെ തിരിച്ചറിയാനാകും?
1: എന്റെ അച്ഛൻ ബെർലിനിലെ വലിയൊരു പ്രമാണിയായിരുന്നു. സദാ സമയവും ഇരു കൈകളും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഹൂഫ് ഹൂഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുക.
0: അമാലിയയ്ക്ക് ബെർലിൻകാരൻ അച്ഛനോ? ഒരു പാചകക്കാരിയായിരുന്നവൾ അതുപോലും ആയിരുന്നില്ല, കുശിനിക്കാരി.
1: നിനക്കാണ് തന്തയില്ലാത്തത്. എന്റെ അച്ഛൻ ഒരു ബെർലിൻകാരനായിരുന്നു. കാതറീന, നീ ഞെളിയണ്ട.
0: ഞാൻ എങ്ങനെയാണ് ജനിച്ചു വളർന്നതെന്നും എന്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. എന്റെ അച്ഛനൊരു കേണലായിരുന്നു എന്ന കാര്യം ആ തൂക്കിയിട്ടിരിക്കുന്ന ബഹുമതി സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ അമാലിയയുടെ അച്ഛൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ വല്ല ഫിനീഷിക്കാരനായ

0: പാൽക്കാരനുമായിരിക്കും. തൊന്തയില്ലാത്തവളായിരിക്കാനാണ് സാധ്യത. കാരണം അവളുടെ പേര് അമാലിയ ഇവനോവിന എന്നാണോ എന്ന് ഇപ്പോഴും തീർത്തു പറയാനാവില്ല. ആർക്കറിയാം.
1: ഞാൻ അമാലിയ ഇവനോവിനയാണ്. എന്റെ അച്ഛന്റെ പേര് ജോഹർ. അദ്ദേഹം ഒരു ജില്ലാ മേധാവിയായിരുന്നു. ഇവളുടെ തന്ത ഒരിക്കലെങ്കിലും പദവിയിലെത്തിയിട്ടില്ല.
0: എന്റെ മാന്യനായ അച്ഛനുമായി നിന്റെ വൃത്തികെട്ട തന്തയെ താരതമ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ നിന്റെ തലയിലെ തൊപ്പി തട്ടിത്തെറിപ്പിച്ച് ഞാൻ നിനത്ത് ചവിട്ടിയറിക്കും.
1: എടി കാതറീന, ഈ നിമിഷം ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം. ഞാനാണ് പറയുന്നത്, ഈ വീടിന്റെ ഉടമസ്ഥ അമാലിയ.
2: ഇവിടെ എന്താണ്? ഒരു ബഹളം. വിരുന്ന സൽക്കാരം അടികലശലിൽ തീരുകയാണോ?
0: ലൂഷിൻ, ലൂഷിൻ, എന്നെ രക്ഷിക്കൂ. നിർഭാഗ്യവതിയായ നിർഭാഗ്യവതിയായ ഈ കാതറിനെ.
2: മാഡം, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുത്രി സോണിയയുമായി ഒരു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ, എന്നെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കൂ.
3: ആ, സോണിയ വന്നല്ലോ.
4: എന്താണ് ലൂഷൻ, നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
2: ഓ, നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
4: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
2: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപിൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ. ആ,
4: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
2: ആ, ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 44-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലോഷിൻ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രത്യേക അറിയിപ്പ്. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽകുത്ത് താരതമ്യേന ചെറിയ ഡാം ആയതിനാൽ പെട്ടെന്ന് നിറയാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായി വെള്ളമൊഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽകുത്ത് ഡാമിലെ ജല

ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ ഒ ജെ ജനീഷ്, എംഎൽഎമാർ എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റെൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 419.40 മീറ്ററിൽ ഇന്നു മുതൽ ഗേറ്റുകൾ തുറന്നുവയ്ക്കും. ഷോളയാർ ഡാമിലെ ജലനിരപ്പും വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും മറ്റ് ഡാമുകളിൽ നിന്നുമുള്ള നീരൊഴുക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സസൂക്ഷ്മം നിരീക്ഷിക്കും. ഷോളയാർ ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ മുൻകൂർ അനുമതി തേടണം. പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ജലനിരപ്പ് 419.40 മീറ്ററിൽ നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഒഴുക്കേണ്ട ജലത്തിന്റെ അളവ് സഹിതം മുൻകൂട്ടി അനുമതി തേടണം. മറ്റ് ഡാമുകളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമാവുകയും പെരിങ്ങൽക്കുത്തിലെ ജലനിരപ്പ് നിശ്ചയിച്ചിട്ടുള്ള 419.40 മീറ്ററിൽ നിന്നും വ്യത്യാസപ്പെടുത്തേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുവാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ടവരെയും പൊതുജനങ്ങളെയും വിവരങ്ങൾ മുൻകൂട്ടി അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് എം ജി രാധാകൃഷ്ണൻ ആലപിച്ച വനജ നയന എന്നാരംഭിക്കുന്ന അംബുജം കൃഷ്ണയുടെ കൃതി, രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.

എം ജി രാധാകൃഷ്ണൻ ആലപിച്ച കൃതിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സ്വരസാഗരം സമാപിച്ചു. സ്വരസാഗരം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ആകാശവാണി തൃശൂർ, കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യത. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ പരമാവധി 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
7: ആകാശവാണി തൃശൂർ, ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരുപിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും. ആകാശവാണി പകർന്നു തന്ന ലളിതഗാനങ്ങൾ അത്രയും ഗാനാസ്വാദനത്തിന്റെ ദീപ്തതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മനോഹര ഗീതികൾ തന്നെയാണ്. പൊയ്പോയൊര വസന്തകാലത്തിൽ നിന്നും പെറുക്കിയെടുത്ത ഗൃഹാതുരത്വമാർന്ന ഒരു ഗാനത്തോടെയാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ തുടക്കം. അഗ്നിവീണയിൽ മീട്ടിയ അപൂർവമായ ഒരു രാഗം, എത്ര മനോഹരമായ വർണ്ണന! ലളിത സംഗീതത്തിന്റെ ചേരുവകൾ പാട്ടരങ്ങിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ആകാശവാണിയിലൂടെ പിറവിയെടുത്ത മഹാദേവൻ തമ്പിയുടെ രചനകളിൽ മറക്കാൻ കഴിയാത്ത പ്രിയങ്കരമായ ഒരു ഗാനം. എം ജി രാധാകൃഷ്ണന്റെ ലളിതഗാന ശേഖരത്തിലെ മറ്റൊരു പൊൻതൂവൽ. സുജാതയുടെ ശ്രുതിമധുരമായ ആലാപനം ഈ ഗാനത്തിന്റെ മാധുര്യം തെല്ലൊന്നുമല്ല വർദ്ധിപ്പിച്ചത്. കാംബോജി രാഗത്തിന്റെ ചുവടുപിടിച്ച് ഈണം പകർന്ന ഈ ഗാനം ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം.

ലളിതം മധുരം. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ, ജീവിതയാത്രയിൽ എവിടെയോ കൈവെടിഞ്ഞ നല്ല ഓർമ്മകളെ താലോലിക്കാൻ എത്ര കേട്ടാലും മതിവരാത്ത ഒരു ഗാനത്തിലേക്ക്, ആഞ്ഞിലിക്കൊമ്പത്തെ ശാരികപ്പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി. എന്തു മനോഹരമീ ഈരടികൾ! പ്രിയ വേണുഗാനം ഹൃദയത്തിൽ തേന്മഴയായി, കുളിർക്കാറ്റായി. ലളിതവും അർത്ഥസാന്ദ്രവുമായ വരികൾ, കവിതയുടെ അതിമനോഹരമായ സംഗീതാവിഷ്കാരം, ഈ ഗാനങ്ങളെല്ലാം ഇന്നും കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്നുവെങ്കിൽ സംശയമില്ല, ഒരു തലമുറയ്ക്കുമേൽ ആകാശവാണി എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു എന്നതിന്റെ നേർസാക്ഷ്യം തന്നെയാണത്. നിങ്ങളിൽ ചിലരെയെങ്കിലും ആ നല്ല ഓർമ്മകളിൽ കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഗാനശാഖയുടെ വിജയം തന്നെയാണ്. തന്റെ തൂലിക കൊണ്ട് ഒരു തലമുറയെ മുഴുവനായും സ്പർശിക്കാൻ കഴിവുള്ള, വരികളിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയും, കവിതകൾക്ക് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന തൊട്ടറിയാൻ തരത്തിലുള്ള ഈണം പകരുന്ന എം ജയചന്ദ്രനും ചേർന്നൊരുക്കിയ എത്രയെത്ര മനോഹരമായ ലളിതഗാനങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഒത്തിരി ലളിതഗാനങ്ങൾക്ക് ശബ്ദമാധുര്യം കൊണ്ട് ജീവൻ പകർന്ന ജി വേണുഗോപാൽ എന്ന ഗായകൻ അക്കാലത്ത് പാടിയ ലളിതഗാനങ്ങൾ

എത്രയാണെന്ന് പറയാൻ കഴിയില്ല. ചെഞ്ചുരുട്ടി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ലളിതഗാനത്തിന്റെ മനോഹാരിത എത്ര കേട്ടാലും മതിവരാത്തത് തന്നെയാണ്. കൈരളിയുടെ വനഭംഗിയും തീരഭംഗിയും വാനം കണ്ണാടി നോക്കുന്ന കായൽപ്പരപ്പിന്റെ അഴകും ഒരു മധുരസ്വരത്തിൽ അലിഞ്ഞെത്തുന്ന ഈ ഗാനം എത്ര ഹൃദ്യം.

മണിമാരൻ തനിക്കൊരു പുടവ തരുന്ന നായികയുടെ സങ്കല്പങ്ങൾ അത്രയും. തന്റെ തൂലികയിൽ വിരിയിച്ചെടുത്ത പൂവച്ചൽ ഖാദറിന്റെ രചനാവൈഭവം അവർണനീയം തന്നെ. എം ജി രാധാകൃഷ്ണന്റെ ഈണങ്ങളെല്ലാം ഓരോ ശ്രോതാവിനെയും തഴുകിയുണർത്താൻ കഴിവുള്ളത് തന്നെയായിരുന്നു. ലതാ രാജുവിന്റെ ലാളിത്യമാർന്ന ആലാപനം ഈ ഗാനത്തെ ഒന്നുകൂടി മനോഹരമാക്കി. ലളിതമായ, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വരികൾ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ നമ്മെ സഹായിച്ചിരിക്കാം. ആത്മാവിൽ തൊടുന്ന, സംഗീതത്തിൽ ചാലിച്ച ലളിത സുന്ദരവും ഭാവസാന്ദ്രവുമായ വരികൾ ആലാപന പൂർണ്ണതയോടെ തേൻ മധുരമുള്ള ശബ്ദത്തിൽ നമ്മുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തുമ്പോൾ പകർന്നുകിട്ടുന്ന അനുഭൂതി അവാജ്യമാണ്. അത്തരത്തിലുള്ള ഒരു മനോഹര ഗാനമിതാ.

ലളിതം മധുരം. ആകാശവാണിയിലൂടെ ഒഴുകിവന്ന ലളിതഗാനങ്ങൾ ഇതൊരു ചരിത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ മധുരമുള്ളതും കയ്പേറിയതുമൊക്കെ കൂടിച്ചേർന്ന ഒരുപിടി ഓർമ്മകളാണ്. 1970s-ലും 90s-ലും ജീവിച്ചു വളർന്ന ഒരു സമൂഹത്തിന്റെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും സ്വഭാവങ്ങളെയും ഒരുപാട് സ്വാധീനിച്ച, നെഞ്ചോടടുക്കിപ്പിടിച്ച ഒരു വികാരമായിരുന്നു അതെ ആകാശവാണി ഒരു തലമുറയുടെ സ്പന്ദനം തന്നെയാണ്. രാധാകൃഷ്ണ പ്രണയം എത്ര വർണ്ണിച്ചാലും മതിവരാത്തതാണ്. എത്രയോ മനോഹര ഗാനങ്ങൾ ഈ പ്രണയത്തെക്കുറിച്ച് കവികൾ പാടിയിട്ടുണ്ടെങ്കിലും ഓരോന്നും അത്രമേൽ സുന്ദരം തന്നെയാണ്. വേണുവിലെ മധുരനാദം കേട്ട് ഉണരാത്ത രാധയെ ഉണർത്താൻ രാഖിളിയോട് പറഞ്ഞിട്ടും ഇതുവരെയും ഉണരാത്ത രാധയോടുള്ള പരിഭവം പൂവച്ചൽ ഖാദർ തന്റെ തൂലിക കൊണ്ട് എത്ര മനോഹരമാക്കിയിരിക്കുന്നു. ജീവിതവർണ്ണങ്ങൾ വരികളിലൂടെ വരച്ചുകാട്ടിയ അതുല്യ പ്രതിഭ എത്ര മനോഹര വീഥിയിലൂടെയാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നല്ല പാട്ടുകളുടെ

ഭാവനയുടെ പൂക്കളം തീർത്ത് പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുടെ മനം കുളിർപ്പിച്ച പ്രിയ കവി. മനസ്സിന് ഇമ്പമാകുന്ന വരികളിൽ ഹൃദയത്തിന്റെ അന്തരംഗത്തിലേക്ക് തുറക്കുന്ന വാക്കുകളുടെ തിരമാലകൾ. ഒരിക്കൽ കേട്ടവർക്ക് ആർക്കെങ്കിലും മറക്കാനാവുമോ? പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് തിരുവിഴ ശിവാനന്ദൻ ഈണം പകർന്ന് ജി വേണുഗോപാൽ ആലപിച്ച ഈ ലളിതഗാനം നമുക്കൊന്നുകൂടി കേൾക്കാം.

0: ലളിതം മധുരം. സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിതം മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
1: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം ബിനിത ഗോപിനാഥ്.

ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. രചന ബി ആർ പ്രസാദ്. സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 4 മണി. ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, പിതാമകൻ, ഗജനി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

தமிழ் சலச்சித்திர கானங்கள் இதுவரை கேட்டது. ആകാശവാണി തൃശൂർ FM 101.3 മെഗാഹെർട്സിൽ അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

സമയം 4:45 FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ റഫീഖ് അഹമ്മദിന്റെ രചനയിൽ ശ്രീവത്സൻ ജയമേനോന്റെ സംഗീതം, അമലും സോണിയയും പാടിയത്. ചിത്രം ലാപ്ടോപ്പ്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്രത്തിന്റെ വരികളിൽ ദീപാങ്കുരിന്റെ സംഗീതം. അഞ്ജലി ജയറാം പാടിയത് ചിത്രം ക്യാമൽ സഫാരി.

ഹിഷാം അബ്ദുൽ വഹാബും റിനു റസാക്കും പാടിയത്. നവീൻ മാരാരുടെ രചനയും ഷാൻ റഹ്മാന്റെ സംഗീതവും. ചിത്രം ഓം ശാന്തി ഓശാന.

0: ആകാശവാണി സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ഭാസ്കരൻ. പഠിക്കുന്നവർ ശിവങ്കരി, പാർവതി എന്നിവർ.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയി ആപ് സുൻതെ ഹെ ഹിന്ദി പാഠ്. ശിക്ഷക് ഹെ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായ ഹെ പാർവതി ഓർ ശിവങ്കരി.
2: നമസ്തേ ബച്ചോ.
3: നമസ്തേ അധ്യാപക ജി.
2: ഗലീലിയോ പാഠത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗ് ഹം പട്ടേങ്കെ പാലേ മൈ പട്ടുങ്ക. ഗലീലിയോനെ ആകെ ചൽക്ക ഠേർ സാരി ദൂസരി ഖോജെങ്കി ഇൻമേ പഹലി ദൂർബിൻ ഭി ഷാമിൽ ഹെ. ഗലീലിയോനെ വിജ്ഞാൻമേ പ്രയോ തഥാ ഗണിതക്കോ സഹി ജഗ ദേക്കർ ഖുദ് ആധുനിക് യാ നയ വിജ്ഞാൻ കി ഖോജ് കി. ശിവങ്കരി പഠ്യ.
4: ഗലീലിയോനെ ആകെ ചൽക്കർ ഡേർ സാരി ദൂസരി ഖോജേ കി ഇൻമേ പഹലി ദൂർബീൻ ബി ഷാമിൽ ഹെ. ഗലീലിയോനെ വിജ്ഞാൻ മേ പ്രയോഗ് തഥാ ഗണിത് കോ സഹി ജഗഹ് ദേക്കർ ഖുദ് ആധുനിക് യാ നയ വിജ്ഞാൻ കി ഖോജ് കി.
2: ഇസ് ഭാഗ ക മലയാളം പരിഭാഷ ദേഖേംഗേ. ഗലീലിയോ പിന്നീട് മറ്റ് നിരവധി കണ്ടെത്തലുകൾ നടത്തി. ഇതിൽ ആദ്യത്തെ ദൂരദർശിനിയും ഉൾപ്പെടുന്നു. ഗലീലിയോ ശാസ്ത്രത്തിൽ പരീക്ഷണത്തിനും ഗണിതത്തിനും ശരിയായ സ്ഥാനം നൽകിക്കൊണ്ട് ആധുനിക ശാസ്ത്രം അഥവാ നവീന ശാസ്ത്രം തന്നെ കണ്ടെത്തി. കണ്ടെത്തലുകൾ, ഖോജിന കണ്ടെത്തുക, ഖോജേം കണ്ടെത്തലുകൾ. ദൂർബിൻ
4: ദൂരദർശിനി,
2: ടെലിസ്കോപ്പ്. സഹിജഗ പർവതി, സഹിജഗ
5: കറക്റ്റ് പ്ലേസ്,
2: ശരിയായ സ്ഥാനം. ആധുനിക് ആധുനിക മത്തലബ് ക്യാങ്ങേ മോഡേൺ. നയേ മത്തലബ് ക്യാങ്ങേ നയേ
4: ന്യൂ.
2: നയാക്ക വിലോം ശബ്ദ ക്യാങ്ങേ പർവതി, നയാക്ക വിലോം ശബ്ദ
5: പുരാന,
2: നയാ പുരാന, നയാക്ക വിലോം ശബ്ദ പുരാന. ഗലീലിയോക്കോ ഗലീലിയെ ഇസാബി ക്യോം കഹാ ജാനേ ലഗ. ഗലീലിയോയെ ഗലീലിയോ ഗണിതജ്ഞൻ എന്ന് പറയപ്പെടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ശിവങ്കരി ബതായിയെ.
4: ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് ക പ്രയോഗ് പഹലി ബാർ ഇത്നാ സ്യാദാ കിയാ കി ലോഗ് ഉനേ ഗലീലിയെ ഹിസാബി കഹ്നേ ലഗെ.
2: അതായത് പാർവതി സുനിയെ, ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് ക പ്രയോഗ് പഹലി ബാർ ഇത്നാ സ്യാദാ കിയാ കി ലോഗ് ഉനേ ഗലീലിയോ ഹിസാബി കഹ്നേ ലഗെ. അഗലായക്ക് സവാൽ ദേക്കേംഗെ. പുരാനെ ജമാനേ മേ സമയ ജാനേ കെ ലിയെ ലോഗോനെ ക്യാ ക്യാ ഉപായ് അപ്നായേ ഹോഗേ. അതായത് പഴയ കാലത്ത് സമയമറിയാൻ ആളുകൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിരുന്നത്? പുരാന ജമാനമേ ലോക സമയ ജാനെ കെലിയെ കൈ തരീക്കെ അപ്നായത്തെ വേ ധൂപ് ഘടിക്ക ഇസ്തേമാൽ കർത്തേത്തെ ജോ സൂരജ് കി പർച്ഛായി സെ സമയ ബദാത്തി കുച്ച് ലോക് പാനി ഘടിക്ക പ്രയോഗ കർത്തേത്തെ ജിസ്മേ പാനിക്കെ ബഹാവ് സെ സമയക്ക അനുമാൻ ലഗായ ജാത്താത്ത രാത്മേ പാരെ അവർ ചാന്ദ്ക്ക് സ്ഥിതി ദെക്കർ ബി സമയക്ക അന്താസ ലഗായ ജാത്താത്ത. ഗലീലിയോനെ അപ്പിനി നബ്സ് ക ഇസ്തേമാൽ കർക്കെ ഫാനൂസ് കെ ഝൂൽനെ ക സമയ മാപ്പ ജിസ്സെ പെൻഡുലം ഘടിക്ക ആധാർ ബന. ടീക്ക് അവർക്ക് പ്രശ്നം. ഗലീലിയോനെ ചാന്ദ് കെ സ്ഥിർ ഹോനെ ക നദീജ കൈസെ നിക്കാലാം? ഇസ്കാ ഉത്തർ ബതായിയേ.
4: ഉസ്നെ അപ്നെ ദോസ്ത് കോ പഹാടി പർ ചട്നെ കോ കഹാ ഓർ ഖുദ് ഉതർനെ ലഗ ഓർ ദോനോ കെ അനുഭവ് ക മിലാൻ കിയ.
2: അവർക്ക് സവാൽ. ഗലീലിയോ കെ പിതാ കിസ് ബാത് പർ നാരാസ് ഹോനെ കി ബജായ് ഖുശ് ഹുയേ.
6: ജബ് ഗലീലിയോ നെ കഹാ കി വഹ് വൈജ്ഞാനിക് ബന്നാ ചർത്ത ഹെ ഓർ സച്ച് വഹ് കഹ്നെ സേ ഭഗവാൻ സേ ബി നഹീം ടർനാ ചാഹിയേ.
2: ബതായിയേ.
4: ജബ് ഗലീലിയോ നെ

0: उन्होंने विज्ञान में गणित या हिसाब का प्रयोग इतना ज्यादा किया कि लोग उन्हें गैलीलियो हिसाबी कहने लगे। उनकी पेंडुलम की खोज, जो प्रयोगों और माप पर आधारित थी, इसका एक उत्कृष्ट उदाहरण है। उन्होंने पहली दूरबीन जैसी खोजें की, जो अवलोकन और गणितीय सिद्धांतों पर आधारित थी। इन सब बातों से स्पष्ट होता है कि गैलीलियो ने विज्ञान को केवल दार्शनिक चिंतन से निकालकर मापनीय, प्रायोगिक और तार्किक आधार प्रदान किया, जिसने आधुनिक वैज्ञानिक पद्धति की नींव रखी।
1: ठीक है बच्चों, आज की कक्षा के लिए इतना ही है। पाठ समझ में आया? ठीक है, दोनों को बहुत धन्यवाद।
2: धन्यवाद अध्यापक जी। अभी तक आप सुन रहे थे हिंदी पाठ। अध्यापक थे भास्करन के नीलेश्वर, छात्राएं थी पार्वती और शिवंगरी। इसी के साथ आज का हिंदी पाठ यहीं समाप्त होता है। नमस्कार।
3: സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 40 സെക്കൻഡ്.
4: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
5: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
4: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
5: ഗാന്ധിമാർഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
4: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
5: അക്ഷരകേരളം.
4: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
5: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
4: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
5: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
4: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
5: വിദ്യാഭ്യാസ രംഗം,
4: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
5: വിദ്യാഭ്യാസ രംഗം.
4: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
5: കേൾക്കാം ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
4: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
5: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
4: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
5: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
4: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
4: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നിവെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.

0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി തൃശൂർ, മാപ്പിളപ്പാട്ടുകൾ. കൊടുങ്ങല്ലൂർ അബ്ദുൾ റഷീദും സംഘവും പാടിയത്. ജബലു ഹുബൈസല്ല എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

0: സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ നായരങ്ങാടി ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 വർഷത്തേക്ക് ഇലക്ട്രീഷ്യൻ കമ്പം പ്ലംബർ തസ്തികയിലേക്ക് ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 18 രാവിലെ 10:30 സ്കൂളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. 10-ാം ക്ലാസ്സും ITI, ഇലക്ട്രീഷ്യൻ വയർമാൻ ട്രേഡ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും KSEB നൽകിയ വയർമാൻ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. 22-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം, ലൈസൻസ്, ആധാർ എന്നിവയുടെ അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 18 രാവിലെ 10 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. ഇമെയിൽ വിലാസം mrchalakudi@yahoo.com. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0480-29-60-400. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0480-29-60-400. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC KGTE ടൈലറിംഗ് അല്ലെങ്കിൽ FDGT ഗാർമെന്റ് ലാബിൽ തിയറി, പ്രായോഗിക ക്ലാസുകൾ എന്നിവ കൈകാര്യം ചെയ്തിട്ടുള്ള, കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡേറ്റയും സഹിതം ഈ മാസം 22 വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ മുഖേന ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. വിലാസം ഇനി പറയാം: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ, PO കിഴുന്ന, തോട്ടട, കണ്ണൂർ, പിൻ 67007. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0497-28-35-39. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0497-28-35-39. തൃശൂർ വരവൂർ ഗവൺമെന്റ് ITI ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തസ്തികയിൽ ഒരു ഒഴിവിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ ഡിപ്ലോമയാണ് കുറഞ്ഞ യോഗ്യത. ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രതിമാസം പരമാവധി 27,825 രൂപ വരെ വേതനം ലഭിക്കും. കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ബി ബ്ലോക്ക് 6 നിലയിൽ പ്രവർത്തിക്കുന്ന ഉത്തല മേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. ഉദ്യോഗത്തിൽ ബയോഡേറ്റ, യോഗ്യത, സർട്ടിഫിക്കറ്റ്, അസൽ എന്നിവയുടെ പകർപ്പുകൾ എന്നിവ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0495-23-71-451. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0495-23-71-451. ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു:
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്

0: ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
3: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

സമയം 5 മണി കഴിഞ്ഞ 40 മിനിറ്റ് 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടി അറിയിപ്പുകളെ തുടർന്ന് 5:45 കർണാടക സംഗീത പാഠം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി PM ഈ വിദ്യാ പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. 3-ാം കൃഷിയിലൂടെ സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീട നിയന്ത്രണം. ഡോക്ടർ അഞ്ജു സി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കെടുക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. മുല്ലക്കര ജയ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. വിശ്വമനോഹരി എന്റെ യാത്ര. തുടർന്ന് അനിത ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. സന്ധ്യ പുതുവർഷ പുലരി എന്നിവ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഈശോത് സിന്ധു. 8:35 പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും. തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ സാധ്യതകൾ. +2 സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി. 9:30 ഇംഗ്ലീഷ് പരിപാടി. ഫ്രം ഡൊണേഷൻ ടു ഇന്നൊവേഷൻ, ദ ചേഞ്ചിങ് സെനാരിയോ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഡോക്ടർ അനിത ആർ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ. VK എഴുതിയ കഥ മുക്തി. 10 മണിക്ക് സംഗീത സാധകം. പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ. പഠിക്കുന്നത് സംഗീത വർമ്മ. 10:30 ചലചിത്രങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത്. 6 മണിക്ക് ഉഷമലരെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ. കാലാവസ്ഥ. 6:15 പ്രഭാത വന്ദനം. അയ്യപ്പ ഭക്തിഗാനങ്ങൾ. കെ വീരമണിയും സംഘവും പാടിയത്. 6:35 നൈവേഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 മണിക്ക് പുലരിപ്പോക്കൾ. ഇന്ന് ഷോപ്പ് MG റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 സ്വാസ്ഥ്യം. ഗ്രോത്ത് വേവ്സ്, സമ്മർദ്ദത്തെ നേരിടാൻ പഠിക്കാം. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ SV സുബ്രഹ്മണ്യൻ സംസാരിക്കുന്നു. 7:15 റീഗ ജ്വല സെക്കൻഡ് വയർ റോഡ് തൃശൂർ. കാവേഞ്ചിയിൽ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന വിധ പി രാമൻ ചൊല്ലിയത്. 7:20 ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേശാൻ തൃശൂർ. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഗ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാനസന്ദേശം. 7:40 സമകാലികം. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026. 7:85 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യമുദ്രം ചിന്താ വിഷയം. 8 മണിക്ക് ഹിന്ദിയിലും. തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. 8:30 90 നിറവിൽ ആകാശവാണി പുനഃപ്രക്ഷേപണം. 8:45 9:15 വൈകിട്ട് 5:30 ചലച്ചിത്രഗാനിൽ. 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം CS അനുരു. 10 മണിക്ക് നേർവഴി. 10:15 തമിഴ് ചൊൽമാലി. 11 മണിക്ക് ലളിതമ്പതിനും. 11:30 സ്വരസംഗീതിക. 11:50 റേഗി ജോലി സെക്കൻഡ് വയർ റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും. 12:00 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 12:10 അയ്യപ്പൻ പാട്ട് മച്ചാട്ട് സുബ്രഹ്മണ്യനും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. വയറിളക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അജിത് VS സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനമഞ്ചേരി. ശ്രോതാക്കളെ തെരഞ്ഞെടുത്തോടെ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് ഉഷ കേശവപ്പടി കല്ലൂർ. പദം കർപ്പൂരം. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 2:15 തുടർ നാടകം ദസ്തേവേസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 45-ാം ഭാഗം. 2:30 സ്വരസാഗരം. MD രാമനാഥൻ പാടിയ കൃതികൾ. ലാൽഗുഡി ജി ജയരാമൻ വയലിൻ. പാലക്കാട് TS മണിയേർ മൃദംഗം. 3 മണിക്ക് വനിതാ വേദി. അന്താരാഷ്ട്ര യോഗദിന പ്രമേയത്തെക്കുറിച്ചും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ചും യോഗ തെറാപ്പിസ്റ്റും യോഗ അധ്യാപികയുമായ ഇന്ദു NV YS പൗർണമി സംസാരിക്കുന്നു. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:30 ബാലലോകം. ലോക ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പരിപാടി. 5:15 പാട്ടുകളം. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ. കാലാവസ്ഥ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ ജ്യോതി സാറ ജോബ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്നു.

0: പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് ലീവുപാണി, 8 മണിക്ക് നാടകം, ഒരു ഗോവൻ ട്രിപ്പ് ഒന്നാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതിയിൽ ജനനമേക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ US പ്രസാദിന്റെ സാക്സഫോൺ കച്ചേരി, 11 മണിക്ക് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും പരക്കെ മഴയ്ക്ക്, ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്നും കേരള തീരങ്ങളിൽ ലക്ഷദ്വീപിലും. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. കർണാടക സംഗീത പാഠം. ദേവമാമയി എന്നു തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി. രാഗം കേദാരഗൗള, മിശ്രചാപ്പുതാളം. പഠിക്കുന്നത് ശ്രീമതി പ്രിയദർശിനി KM. പഠിപ്പിക്കുന്നത് ശ്രീ AE വാമനൻ നമ്പൂതിരി.
2: ഈ കീർത്തനത്തിന്റെ ചരണം ഒന്ന് പാടൂ.

0: കർണാടക സംഗീതപാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി, പഠിച്ചത് ശ്രീമതി പ്രിയദർശിനി കെ എം.
1: ആകാശവാണി, ഇപ്പോൾ സമയം 6 മണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
3: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.

0: 1,695 points to close at 75,528, while the Nifty jumped 461 points to settle at 23,623. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. എറണാകുളം ജില്ലയിൽ പുകയില നിയന്ത്രണ നിയമം ലംഘിച്ചവർക്കെതിരെ വ്യാപക നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 92,000 രൂപ പിഴ ഈടാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ജില്ലാ പുകയില നിയന്ത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംയുക്ത പരിശോധന നടത്തിയത്. 450 കടകളിലും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് 160 സ്കൂളുകളുടെ പരിസരങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയതിനൊപ്പം 100 അനധികൃത പരസ്യബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ചലച്ചിത്ര നടൻ സലീം കുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. പറവൂർ ടൗൺഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് മൃതദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ സിനിമ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജൂൺ 6 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം നിയോജകമണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടി ജെ വിനോദ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഏകോപന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര ദീർഘകാല നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ 2 കുട്ടികൾക്ക് 100 ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സൌത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ഇൻസ്പയർ വിറ്റ്നസ് ഡേ നടന്നത്. സ്കൂളിലെ 25 കുട്ടികളുമായി ജില്ലാ കളക്ടർ നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഹൈജീൻ കിറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വിറ്റ്നസ് ഡേയിലൂടെ അവസരമൊരുക്കും. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഊത്തപിടുത്തത്തിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കി. നിയമം ലംഘിച്ച് ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെ 6 വരെ തടവോ 10,000 വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സമയം 6 മണി കഴിഞ്ഞ് 15:03. ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് നാമത്തിലാണ് നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾക്കും പതിവായി ഭൂകമ്പങ്ങൾക്കും പേരുകെട്ട് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മേഖല അറിയപ്പെടുന്നത്? ചോദ്യം ആവർത്തിക്കാൻ: ഏത് നാമത്തിലാണ് നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾക്കും പതിവായി ഭൂകമ്പങ്ങൾക്കും പേരുകെട്ട് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മേഖല അറിയപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം: പസഫിക് റിംഗ് ഓഫ് ഫയർ.

സർക്കം പസഫിക് ബെൽറ്റ് ഇന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. ലോകത്തിലെ സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ വലിയൊരു പങ്കും പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചിന്താ വിഷയം, ദാനം ചെയ്യുന്നതിലൂടെ ആരും ദരിദ്രരാകുന്നില്ല. ആൻ ഫ്രാങ്ക്.

ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഏത് നാമത്തിലാണ് നിരവധി സജീവ അഗ്നിപർവ്വതങ്ങൾക്കും പതിവായി ഭൂകമ്പങ്ങൾക്കും പേരുകേട്ട് പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മേഖല അറിയപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം പസഫിക് റിംഗ് ഓഫ് ഫയർ, സർക്കം പസഫിക് ബെൽറ്റ് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. ലോകത്തിലെ സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ വലിയൊരു പങ്കും പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചിന്താ വിഷയം, ദാനം ചെയ്യുന്നതിലൂടെ ആരും ദരിദ്രരാകുന്നില്ല. ആൻ ഫ്രാങ്ക്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം.

പ്രത്യേക അറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5 വയസ്സിലും 15 വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക്സ് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ 20 വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ NEET, JEE, KEEM മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, അപാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ് പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ എന്നിവ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് ഐടി മിഷന്റെ 0471-233-5523 എന്നീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0471-233-5523. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു.

0: പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് ബി ആർ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയ ശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി എൻഡിഎ സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡിഎംഒ അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
2: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് ബി ആർ ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയ ശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
3: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
1: കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പൂജ്യം മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി.

0: നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരുവിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. March 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ എഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം

മിനാനജുമ കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മ അവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുണ്ട നിഴലുകളിൽപ്പെട്ട് ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാനുള്ള അവരുടെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുകയാണ്. ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ തെളിയേണ്ട പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇത്തരം അനീതികളുടെയും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002 ILO ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ILO അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോംഗോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച PM Cares for Children പദ്ധതി വലിയ ആശ്വാസമായിരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൊറോക്കോയിലെ മരാക്കേഷിൽ ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ബാലവേല നിർമ്മാർജ്ജനത്തിനായുള്ള 6th ആഗോള സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷത്തെ ലോക ബാലവേല വിരുദ്ധ ദിനം വരുന്നതെന്നതിനാൽ ഇത്തവണത്തെ ദിനാചരണത്തിന് പ്രാധാന്യമേറെയാണ്. 2030 ബാലവേല പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ആഗോള സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികളോട് നീതിയുക്തമായി പെരുമാറുക എന്ന ശക്തമായ മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷത്തെ പ്രചാരണ പരിപാടികൾ മുന്നോട്ടു പോകുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ,
സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ്

സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്ക് ഇതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേലരഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ലോകരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യ പരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്. അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 ഓഗസ്റ്റ് 14 കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായി തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ILO സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൌജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിലെത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നന്മയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ഒരുവന് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കും കഴിയട്ടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവരുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ തിരിതെളിക്കാനും. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീട നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമ്മുടെ ആരോഗ്യം, പരിസ്ഥിതി, കൃഷിയുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ സുരക്ഷിതവും പ്രകൃതി സൗഹൃദവുമായ കൃഷിരീതികൾ ആവശ്യമാണ്. വിളകളെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി അമിതമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തെ ബാധിക്കുകയും മനുഷ്യാരോഗ്യത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന ആശയം പ്രാധാന്യമർഹിക്കുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ കൃഷിയിലേക്ക് നയിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ പകർന്നു തരുന്നു തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി.
2: നമ്മുടെ വിളകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും, അതിനകത്ത് ക്ഷുദ്രപ്രാണികൾ, മണ്ടരികൾ, ഒച്ചുകൾ, നിമാവിരകൾ, സൂക്ഷ്മജീവികളായിട്ടുള്ള കുമിളുകള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ നമ്മുടെ വിളകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതവും ഏറ്റവും കുറഞ്ഞ ചെലവും ഉള്ള രീതികൾ സംയോജിപ്പിച്ച് അതേസമയം വിളകളുടെ ഉൽപാദനക്ഷമത പരമാവധി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു വിള സംരക്ഷണ തന്ത്രമാണ് ഈ സംയോജിത കീടരോഗ നിയന്ത്രണം. നിലവിലുള്ള വിവിധ കീടരോഗ നിയന്ത്രണ ഉപാധികൾ ആവശ്യം വരുന്ന ഘട്ടത്തില് ആവശ്യം വരുന്ന രീതിയിൽ ഏകോപിപ്പിച്ച് വിളകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകി കീടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ പാരിസ്ഥിതിക നഷ്ടങ്ങളും അപകട സാധ്യതകളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും തീവ്രത നമ്മുടെ സാമ്പത്തിക ആഘാതത്തിന്റെ പരിധിക്ക് താഴെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് കൃഷി തുടങ്ങുന്നതിന് മുൻപും അതുപോലെ നമ്മുടെ പച്ചക്കറി വിളകളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. കൃഷി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൃഷി തുടങ്ങിയതിന് ശേഷം ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. സംയോജിത കീടരോഗ നിയന്ത്രണ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തില് സാധാരണയായിട്ട് കൃഷിക്ക് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതുപോലെ കൃഷിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൽ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൊണ്ട് വരുവാനും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അങ്ങനെ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൃഷിയിടത്തെ പറ്റി വിലയിരുത്തണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യം. നമ്മൾ പൊതുവെ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ണ് മാത്രമല്ല നമ്മുടെ വിളഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അതിൽ മണ്ണ് ഒരു ഘടകമാണ്, വെള്ളം ഒരു ഘടകമാണ്, അതേപോലെ തന്നെ വായു, മറ്റ് ജീവജാലങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ കൃഷിയിടത്തിനെ പറ്റി അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിൽ നിന്നും ഉപകാരമുള്ളവയെയും കൃഷിക്ക് ദോഷമുള്ളവയെയും നമ്മൾ വേർതിരിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒന്നാമത്തെ ഘടകം ഇപ്പൊ മണ്ണ് എടുക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തൊക്കെ മൂലകങ്ങൾ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ

ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം, പ്രത്യേകിച്ചും മലിനജലം നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ കൃഷിയിടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുകളിലും ഉള്ള കളകള്, അവിടെ സാധാരണ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങള്, കീടങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും വെള്ളം വാർന്നു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, മണ്ണ് ഒലിപ്പ് കൂടുതലുണ്ടോ, മണ്ണ് കട്ടി കൂടുന്ന, മഴവെള്ളം കുറെ വീണ് കഴിയുമ്പോൾ മണ്ണ് കട്ടി കൂടുന്ന സ്വഭാവം ഉണ്ടോ, മണ്ണിൽ കളിമണ്ണിന്റെ അംശം കൂടുതലാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കൃഷിക്ക് മുന്നേ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം അത് നമ്മുടെ കൃഷിക്ക് ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ആദ്യം തന്നെ മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതും ചെടികളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതുമായ എന്തൊക്കെ പോഷകങ്ങൾ അതേപോലെയുള്ള മറ്റ് ദോഷകരമായ കാര്യങ്ങൾ മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്ലത്വം കൂടുതലാണോ, അതേപോലെ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടതുണ്ടോ, വെള്ളം വാർന്നു പോകാൻ കൂടുതൽ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടോ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ആവരണ വിളകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമോ, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തടങ്ങൾ ഉയർത്തി ഉണ്ടാക്കണം, അത് കൂടാണ്ട് സാധാരണയിലും കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ, പിന്നെ ഈ ചാലുകളിലൂടെ കൊഴുകി വരുന്ന വെള്ളം ചിലപ്പോൾ കൃഷിയിടത്തിലേക്ക് കയറി വരുമല്ലോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ രോഗാണുക്കളും കീടങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നീർവാർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കുക, ചാലുകൾ കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കുക, അതേപോലെ തന്നെ മണ്ണ് കട്ടി കൂടാണ്ടിരിക്കാൻ വേണ്ടി മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ പോലെയുള്ള കാര്യങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെടികളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മുടെ കൃഷിയിടത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ക്ഷുദ്രപ്രാണികൾക്കും രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കളും എത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ ഓരോരോ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മുൻകൂട്ടി അത് തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ കൃഷി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഈ ബാക്ടീരിയ വാട്ടം വളരെ കൂടുതലാണ് നമ്മുടെ മുളക്, വഴുതന തുടങ്ങിയ വിളകൾക്ക്. പ്രത്യേകിച്ചും മഴക്കാലം ആയതുകൊണ്ടും ഈ ബാക്ടീരിയ വാട്ടം എന്ന് പറയുന്ന രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ ഈ സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം. അപ്പൊ അങ്ങനെ ഒരു സെലക്ഷൻ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിലില്ലെങ്കിലും മലിനജലമൊക്കെ മറ്റു സ്ഥലത്തുനിന്ന് വരുമ്പോൾ അതിലൂടെ രോഗാണുക്കൾ നമ്മുടെ കൃഷിയിടത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ ആദ്യം തന്നെ എടുക്കേണ്ടതുണ്ട്. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് രൂക്ഷമായ തോതിൽ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഘടകങ്ങളും ഉണ്ട്, വിത്ത് പരിചരണം നടത്താൻ പറ്റുന്ന ഘടകങ്ങളും ഉണ്ട്, ഇങ്ങനെ പ്രതിരോധ നടപടികളായിട്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുടർച്ചയായി മണ്ണിൽ നിന്നുള്ള കീടങ്ങളും കളകളും മറ്റ് രോഗാണുക്കളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്, വേരുചീയലോ അല്ലെങ്കിൽ കടചീയലോ ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മണ്ണിന് വേനൽക്കാലത്ത് തന്നെ സൂര്യതാപീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്നും ഇത്തരം രോഗാണുക്കളെയും കളകളുടെ വിത്തുകൾ കൂടുതലുള്ളതിനെയും അതുപോലെ ക്ഷുദ്രപ്രാണികളെയൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കൃഷി തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വേപ്പുമിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്യൂവേറിയ ബാസിയാന മണ്ണിൽ ചേർത്ത് കൊടുക്കുക, ഇനി അതുമല്ല ജൈവ അവശിഷ്ടങ്ങൾ, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് വേണം അങ്ങനെ ചെലവ് വരുന്ന രീതിയിലുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ മണ്ണിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞു,
നമുക്ക് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് വിത്ത് പരിചരണം നടത്തുക. ഈ വിത്ത് പരിചരണം നടത്തുമ്പോഴും നമ്മുടെ കൃഷിയിടത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് എതിരെയുള്ള

പരിചരണമാണ് നമ്മൾ വിത്തിൽ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വിത്ത് പരിചരണം ചെടികൾ മുളച്ചു വരുമ്പോൾ തന്നെ അതിനൊരു പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ അതിന് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിത്ത് പരിചരണം ചെയ്തു കൊടുക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്യൂഡോമോണാസ്. പൊതുവായിട്ട് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെടികളുടെ ആരോഗ്യകരമായിട്ട് വളർച്ചയ്ക്കും കൂടുതൽ സഹായിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. അപ്പൊ സ്യൂഡോമോണാസ് 20 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 10 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ വിത്ത് പരിചരണം നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ മണ്ണിലുള്ള രോഗാണുക്കൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ ഒരുപക്ഷെ വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മണ്ണിലുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം രാസകീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൽനാശിനികൾ നമ്മൾ വിത്ത് പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഏത് നിയന്ത്രണ മാർഗമാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കൃഷിസ്ഥലത്തുള്ള കീടങ്ങളുടെയും രോഗാണുക്കളുടെയും അളവ്, അതിന്റെ പ്രശ്നത്തിന്റെ രൂക്ഷത എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ മുൻകരുതല് നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിന് പുതയിടുക എന്നുള്ളത്. ഇനി പുതയിടാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ നമ്മുടെ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി മണ്ണിലുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവരണ വിളകൾ, പയറ് പോലെയുള്ള വിളകൾ, മണ്ണിനെ കവർ ചെയ്യുന്ന വിളകൾ നമ്മൾ വളർത്തുക എന്നുള്ളതും പ്രതിരോധ നടപടികളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് കെണി വിളകൾ ഇടവിളയായിട്ട് നടുക എന്നുള്ളത്. നമ്മുടെ ചെണ്ടുമല്ലി, ജമന്തി തുടങ്ങിയ ചെടികളൊക്കെ കെണി വിളകളായിട്ട് പ്രവർത്തിക്കുന്ന ചെടികളാണ്. കെണി വിളകളെ നമ്മുടെ കൃഷിയിടത്തിലുള്ള വിളകൾക്ക് ഇടവിളയായിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മുടെ കീടങ്ങളും രോഗങ്ങളും ഏതൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിലേതാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ നമുക്ക് വേലിക്കരികിൽ ജൈവവേലിയായിട്ടും പലതരം ചെടികൾ, അതായത് നമ്മുടെ ശീമക്കൊന്ന, മുരിങ്ങ, കറിവേപ്പ്, ചെത്തിക്കൊടുവേലി, ആവണക്ക്, ചോളം, ഇങ്ങനെയുള്ള ജൈവവേലികളെയും നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയിടത്തിന്റെ സുസ്ഥിരതയ്ക്കും അതോടൊപ്പം തന്നെ സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ചെടികളാണ്. അതോടൊപ്പം തന്നെ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനും ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇതും നമുക്ക് കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട രീതികളാണ്. കൃഷി തുടങ്ങിയതിന് ശേഷം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കീടങ്ങളെയൊക്കെ ആകർഷിക്കുന്ന കെണികൾ. അത് നമ്മൾ ഏത് കെണികളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏത് വിളയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. ഏതൊക്കെ കീടങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് സഹായിക്കുന്ന ഒരു നല്ല കെണിയാണ് വിളക്ക് കെണി. വിളക്ക് കെണി എന്ന് പറയുന്നത് 1 ഏക്കറിന് 1 എണ്ണമാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള വിളക്ക് കെണികൾ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ബൾബിന്റെ താഴെ പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ച് അതിലേതെങ്കിലും ഒരു ഓയില് വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. വിളക്ക് കെണിയിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം 9 മണി വരെയെങ്കിലും തെളിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കെണിയിൽ കീടങ്ങൾ ആകർഷിക്കപ്പെടും. വെള്ളത്തിൽ അത് വീഴും. ഈ കീടങ്ങളെ നമുക്ക് കളക്ട് ചെയ്ത് അതേതൊക്കെയാണ് ഉപദ്രവിക്കുന്ന കീടങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും കീടത്തിന്റെ എണ്ണം വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അനുയോജ്യമായ നിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു നടപടിയും കൂടെ എടുക്കാൻ സാധിക്കും. വിളക്ക് കെണിയെ കൂടാതെ ചില സമയങ്ങളിലെങ്കിലും ഫിറമോൺ പോലെ ഉയർന്ന രീതിയിൽ കീടങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന കെണികൾ നമ്മൾ ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും. മറ്റു നിയന്ത്രണോപാധികളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ മാത്രമാണ് രാസകീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൽനാശിനികൾ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ രോഗബാധയുടെ അല്ലെങ്കിൽ കീടബാധയുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉറവിടം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് വെറും ഒരു കീടരോഗ നിയന്ത്രണ രീതിയല്ല, ഇതൊരു വിള സംരക്ഷണ തന്ത്രങ്ങളുടെ മിശ്രണമാണ്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം അനുസരിച്ച് കീടങ്ങളും അവിടെ പ്രകൃതിയിലുള്ള ബന്ധങ്ങളും അനുസരിച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള
കീടനിയന്ത്രണ രീതികൾ സംയോജിപ്പിച്ച് നമ്മുടെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം വിളകളിൽ ഏറ്റവും കുറയ്ക്കുന്നതിന്

0: വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുന്നത്. അതായത് വിളകൾ നടുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, നടുന്ന സമയത്ത് നിലമൊരുക്കലിന്റെ രീതികൾ, നടീൽ സമയം, വളങ്ങളുടെ ഉപയോഗ നിരക്ക്, ജൈവ വളങ്ങളുടെ ഉപയോഗ നിരക്ക്, മറ്റ് ഉപാധികളുടെ ഉപയോഗ നിരക്ക്, നിലവിലുള്ള രോഗങ്ങളുടെയും കീടങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് തന്ത്രപരമായ രീതിയിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ ഓരോ കൃഷിയിടത്തിലും നമ്മുടെ സംയോജിത കീടനിയന്ത്രണ ഉപാധികൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഓരോ കർഷകനും ഉണ്ടാവുന്ന അപകട സാധ്യതകളും നഷ്ടങ്ങളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ അത്യാവശ്യമുള്ള കീടരോഗ നിയന്ത്രണ ഉപാധികൾ ഏറ്റവും സൂക്ഷ്മമായി കാര്യക്ഷമമായി സംയോജിപ്പിച്ച് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
1: സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ഡോക്ടർ അഞ്ജുവിന്റെ ഫോൺ നമ്പർ പറയാം. 9442410988 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9442410988

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. പച്ചക്കർപ്പൂരത്തിന്റെ രൂക്ഷഗന്ധം കൊതുകുകൾ, ഈച്ചകൾ, മറ്റു പ്രാണികൾ എന്നിവയെ അകറ്റാൻ സഹായിക്കുന്നു. ദഹനക്കേട്, വയറുവേദന, ഗ്യാസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പച്ചക്കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ്. മുറിവുകൾ, ചതവുകൾ, ചൊറിച്ചിൽ എന്നിവയിൽ പച്ചക്കർപ്പൂരം പുരട്ടിയാൽ വേദന കുറയ്ക്കുകയും ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും. സന്ധിവേദന, പേശിവേദന, തലവേദന തുടങ്ങിയ വേദനകൾക്ക് ശമനമുണ്ടാക്കാൻ പച്ചക്കർപ്പൂരം പുരട്ടുന്നത് സഹായിക്കും. ജലദോഷം, ചുമ, കഫക്കെട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കർപ്പൂരമിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. കൂടാതെ ധ്യാനത്തിനും യോഗയ്ക്കും പച്ചക്കർപ്പൂരം ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഗന്ധം മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദത്തെ അകറ്റാനും സഹായിക്കും. എങ്കിലും ഭക്ഷണത്തിൽ കർപ്പൂരം ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ചില ആളുകൾക്ക് കർപ്പൂരത്തോട് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചർമ്മത്തിൽ പുരട്ടുന്നതിന് മുൻപ് ചെറിയൊരിടത്ത് പരീക്ഷിക്കുന്നത് നല്ലതാണ്.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ അടിക്കണ പ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി

0: വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ശരി ഉത്തരം കേട്ടോളൂ. കേരള കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ കൃഷി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വികസിപ്പിച്ച പുതിയ പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. ഉയർന്ന വിളവെടുപ്പ്, മികച്ച ഗുണമേന്മയുള്ള കായകൾ, പ്രധാന ഉൽപാദന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ ചെടികൾ കുറ്റിച്ചെടി സ്വഭാവമുള്ളവയാണ്. ബാക്ടീരിയൽ വിൽട്ട് രോഗത്തോടും വിവിധ വൈറസ് രോഗങ്ങളോടും വയൽതല സഹിഷ്ണുത കാണിക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ഉൽപാദനത്തിന് ഇത് സഹായകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ. പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്,
2: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: വയലും വീടും സമാപിക്കുന്നു.
4: സമയം 7 മണി കഴിഞ്ഞ 19 മിനിറ്റും 23 സെക്കൻഡും.

സമയം 7 മണി കഴിഞ്ഞ് 20:04 ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി

അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 0487 237773. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487 237773. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23, 24 എന്നീ തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു.

0: കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23, 24 എന്നീ തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 10 മണി മുതൽ 5 മണി വരെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 0487-237773. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-237773. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കയറി നീർവാർച്ചയ്ക്കുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കട ചെത്തി കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവീറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തെളിക്കണം. മാത്രമല്ല, മരുന്ന് തെളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. അല്ലെങ്കിൽ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂറിന്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി ട്രൈക്കോഡർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തെളിക്കുക. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ. 9:30 ഇംഗ്ലീഷ് പരിപാടി, ഫ്രം ഡൊണേഷൻ ടു ഇന്നോവേഷൻ, ദ ചേഞ്ചിങ് സെനാരിയോ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഡോക്ടർ അനിത ആർ സംസാരിക്കുന്നു ഇന്ന് രാത്രി 9:30. 9:45 മൊഴിയാം ഒരു കഥ, വി കെ എൻ എഴുതിയ കഥ മുക്തി ഇന്ന് രാത്രി 9:45.

0: യും ബംഗ്ലാദേശും തമ്മിൽ ധാരണ, സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7th ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120 ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. July 3 മുതൽ August 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57th അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114th അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജ്, ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യ

0: വയനാട് ജില്ലകൾ ഉൾപ്പെടെ കെ എസ് ഇ ബിയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾ സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1 SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. 22,000 നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 വരെയും പ്രതിമാസം 2,400,000 വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2 സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ മഹാസമുദ്രങ്ങളെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ ജെ എസ് സംസാരിക്കുന്നു, ഒപ്പം രഞ്ജിനി എം ആർ.
0: പ്രധാനമായും ലോക

0: മഹാസമുദ്രങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനെ കൂട്ടുകാർക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത്?
1: പ്രധാനമായിട്ടും 5 മഹാസമുദ്രങ്ങളാണുള്ളത്. അത് പൊതുവേ നമുക്ക് വലിപ്പക്രമത്തിലൊക്കെ പലപ്പോഴും PSC ചോദിക്കാറുണ്ട്, ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്. അത് പൈസ എന്നൊരു കോഡിനകത്ത് എല്ലാം ഉണ്ട്, PAISA. അപ്പൊ അതാണ് കോഡ്. പി എന്ന് സൂചിപ്പിക്കുന്നത് പസഫിക്കിനെയും എ അറ്റ്ലാന്റിക്കിനെയും, ഐ ഇന്ത്യൻ മഹാസമുദ്രം, അടുത്ത് S എന്ന് പറയുന്ന സതേൺ ഓഷൻ ആണ്. സതേൺ ഓഷൻ എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്, ഏറ്റവും ലാസ്റ്റ് ആർട്ടിക്. അത്തരത്തിലെ 5 മഹാസമുദ്രങ്ങളും വലിപ്പക്രമത്തിൽ ഈ പൈസ എന്ന ഒരൊറ്റ കോഡിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പൈസ എന്ന് സൂചിപ്പിക്കുന്നത് പി പസഫിക്, എ അറ്റ്ലാന്റിക്, ഐ ഇന്ത്യൻ മഹാസമുദ്രം, എസ് സതേൺ ഓഷൻ അതായത് അന്റാർട്ടിക്ക, ലാസ്റ്റ് ആർട്ടിക് സമുദ്രം.
0: ഇവയെ എങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
1: പലപ്പോഴും സമുദ്രം ചുറ്റി വരുന്ന നാവികരെ കുറിച്ച് കേട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന എല്ലാ സമുദ്രങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ വൻകരകളുടെയും ഇടയിലായിട്ട് ഓരോ സമുദ്രത്തിന് സെപ്പറേറ്റ് പേരുകൾ അറിയപ്പെടുകയാണ് ചെയ്യുക. ഇവരുടെ എല്ലാവരുടെയും പൊതു പൂർവികർ എന്ന് പറയുന്നത് പന്തലാസ എന്ന് പറയുന്ന ഒരു സമുദ്രഭാഗമാണ്. നമ്മുടെ ഭൂമി രൂപപ്പെട്ട സമയത്ത് ഒരേ ഒരു കരഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂമി രൂപപ്പെട്ട സമയത്ത്. ഈ രൂപപ്പെട്ട സമയത്തുണ്ടായിരുന്ന ഒരു കരഭാഗത്തെ അറിയപ്പെട്ട പേരാണ് പാൻജിയ. ഈ പാൻജിയ എന്ന് പറയുന്ന ഒരേ ഒരു കരഭാഗവും പിന്നെ അതിന്റെ ചുറ്റിലുമായിട്ട് സമുദ്രഭാഗമായ പന്തലാസ എന്ന് പറയുന്ന ഭാഗം. ഈ പാൻജിയ പന്തലാസ മാത്രമാണ് ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പാൻജിയുടെ കുറുകെ ഒഴുകിയൊരു നദിയായിട്ട് പറയുന്നത് തെതിസ് ആണ്. നദിയെന്നോ സമുദ്രമെന്നോ കണ്ടു കഴിഞ്ഞാലും തെതിസ് എന്ന് പറയുന്നൊരു നദിയാണ് ഉണ്ടായിരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി, പലതായിട്ട് ചിന്നിച്ചെതറി. ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന രണ്ട് കരഭാഗങ്ങളായിട്ട് രൂപപ്പെട്ടു. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന ഈ രണ്ട് കരഭാഗമാണ് വീണ്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് കാണുന്ന 7 വൻകരകൾ രൂപപ്പെട്ടത്. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കരഭാഗമായിരുന്നു, വീണ്ടും ചിന്നിച്ചെതറി ഇന്ന് കാണുന്ന 7 വൻകരകളും ചെറിയ ദ്വീപുകളുമായിട്ട് നമ്മുടെ ഭൂമിയുടേതായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഓരോ വൻകരയുടെയും ഇടയിലുണ്ടായിരിക്കുന്ന ഓരോ ഗ്യാപ്പിനും ഓരോ പേരുകൾ നമ്മൾ കൊടുത്തു. ഉദാഹരണത്തിന്, വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും വലതുവശത്ത്, അതായത് യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും ഇടതുവശത്തായിട്ടൊക്കെ വരുന്ന ഒരു സമുദ്രഭാഗത്ത് നമ്മൾ അറ്റ്ലാന്റിക്, ഇതുപോലെ ഏതെങ്കിലും രണ്ട് വൻകരകളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പില് ഓരോ പേര് കൊടുത്തതിന് ശേഷമാണ് ഈ പന്തലാസ എന്ന് പറയുന്ന വലിയ സമുദ്രത്തിനെ ഇന്ന് കാണുന്ന 5 മഹാസമുദ്രമായിട്ട് പേര് നൽകി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സമുദ്രം എല്ലാം രൂപപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ മാതൃ സമുദ്രം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പന്തലാസയാണ്. അതേപോലെ വൻകരകളുടെ മാതാവ്, മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയാണ്. ഈ പാൻജിയ സ്പ്ലിറ്റ് ചെയ്താണ് വൻകരകൾ ഉണ്ടായത്. പന്തലാസയുടെ ഭാഗമാണ് ഇന്നത്തെ 5 മഹാസമുദ്രം. ഈ 5 മഹാസമുദ്രത്തിൽ ഏറ്റവും വലിപ്പം കൂടിയത് പസഫിക് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പസഫിക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനമൊക്കെ ഉള്ളത്, ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്ത് ഭൂമിയുടെ 1/3 ഭാഗം സമുദ്രവിസ്തൃതി, സമുദ്രവിസ്തൃതിയുടെ 1/3 ഭാഗവും പസഫിക് ആണ്. എന്നാൽ അറ്റ്ലാന്റിക് അടുത്ത് 2 സ്ഥാനത്തായിട്ടുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രം 3 സ്ഥാനത്താണ്. ഇപ്പോൾ ഇന്ത്യൻ സമുദ്രം നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു ഭാഗത്താണ് നമ്മുടെ സ്ഥാനം, അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഏഷ്യ എന്ന് പറയുന്ന വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രം. എന്നാൽ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആഫ്രിക്ക എന്നൊരു വൻകരയുണ്ട്, കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയ എന്നൊരു വൻകരയുണ്ട്. അതായത് നിശ്ചിത അതിരുകൾ വെച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന വൻകരകളുടെ ഈ മധ്യത്തിലായിട്ട് കാണപ്പെടുന്നതാണ് ഒരു സമുദ്രമായിട്ട് അങ്ങ് നിശ്ചയിക്കപ്പെട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിരുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഏഷ്യ, കിഴക്ക് ഓസ്ട്രേലിയ, പടിഞ്ഞാറ് ആഫ്രിക്ക എന്നിങ്ങനെ അതിർവരമ്പുകൾ വെച്ചിട്ട് അത്രയും ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം. ഇതുപോലെ ഓരോ സമുദ്രത്തിനും അതിർവരമ്പുകൾ, ഏതൊക്കെ വൻകരകൾക്കിടയിലാണെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 5 ഭാഗത്തായിട്ട് 5 മഹാസമുദ്രങ്ങളുണ്ട്. അതാണ് ഈ പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും ഓരോ ആകൃതികളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ഓരോ വൻകരകളുടെ ഇടയിലുണ്ടാകുന്ന ഗ്യാപ്പിന്റെ ആകൃതി അനുസരിച്ചാണ്. പസഫിക്കിന് ത്രികോണാകൃതിയാണ് പൊതുവേ പറയാറുള്ളത്, പസഫിക് ത്രികോണാകൃതിയിൽ. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രം വരുമ്പോൾ S ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം M ആകൃതിയിലാണ്. അത് നമ്മുടെ ഇന്ത്യയുടേതായിട്ടുള്ള തെക്ക് ഭാഗം നോക്കുമ്പോൾ അറിയാം, ഉപദ്വീപീയ ഇന്ത്യ അല്പം ഒന്ന് താഴോട്ട് വരുന്നുണ്ട്, M ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ടിക് ആണെങ്കിൽ D ആകൃതിയിലാണ്. സതേൺ ഓഷന് പ്രത്യേകിച്ച് ആകൃതിയൊന്നും പ്രതിപാദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിന് D ആകൃതിയിലാണ്, പസഫിക് ത്രികോണം, അറ്റ്ലാന്റിക് S ആകൃതി, അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രം M ആകൃതി, ആർട്ടിക് D ആകൃതി. ഇങ്ങനെ ഈ 5 മഹാസമുദ്രങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ ഓരോ വൻകരകളുടെ ഇടയിലായിട്ട് കാണുന്നു. ഈ സമുദ്രങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കപ്പൽപാതകളും അതുമെല്ലാം വിശാലമായി തുറന്നു കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ഡൗട്ട് തോന്നുകയാണ്, കടൽ എന്ന് പറയുമ്പോൾ ഇതേ സമുദ്രത്തിന്റെ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കടൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അറബിക്കടൽ. അറബിക്കടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളുടേതെല്ലാം തെക്ക് ഭാഗത്ത്, നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അറബിക്കടലാണ്. എന്നാൽ നമ്മുടെ ബംഗ്ലാദേശിന്റെയൊക്കെ ആ ഭാഗത്തായിട്ട്

0: ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ. അപ്പൊ കടൽ എന്ന് പറയുമ്പോൾ കരയോട് ചേരുന്ന സമുദ്രഭാഗം, കരയോട് ചേരുന്ന സമുദ്രഭാഗത്തെ കടൽ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. അപ്പൊ കടൽ ധാരാളമുണ്ട്, ഒട്ടനവധിയുണ്ട്. ഇപ്പം പ്രാദേശികമായിട്ട് പറഞ്ഞാലും ഓരോ ജില്ലക്കാർക്കും അവരുടെ കടൽ തന്നെ ഒരുപാടുണ്ട്. പക്ഷേ സമുദ്രം എന്ന് പറയുന്നത് അഞ്ചെണ്ണമേ ഉള്ളൂ. കടൽ നമുക്ക് പ്രാദേശികമായിട്ട് പല പേരുകൾ വിളിക്കും. അതായത് അറബിക്കടലിന്റെ ഭാഗമായിട്ട് പോലും നമ്മുടെ പടിഞ്ഞാറൻ ജില്ലകളിലുള്ള എല്ലാ ജില്ലകൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കടൽ തീരങ്ങളുണ്ട്. അപ്പൊ കടലുകൾ ഒട്ടനവധിയുണ്ട്, സമുദ്രം അഞ്ചെണ്ണമേ ഉള്ളൂ.
1: പസഫിക് ഓഷ്യന്റെ ഒരു മറ്റൊരു പേര് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ, ഇതൊക്കെ പി എസ് സിക്ക് സാധാരണ ചോദിക്കാറില്ല, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: തീർച്ചയായും പസഫിക്കില് നമ്മള് ശാന്തസമുദ്രം എന്ന് വിശേഷിപ്പിക്കുന്നതും പസഫിക് സമുദ്രത്തിനെയാണ്. ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത് ഫെർഡിനൻഡ് മെഗലിനാണ്. ഫെർഡിനൻഡ് മെഗലിനാണെങ്കിൽ നമ്മുടെ ഈ സമുദ്രത്തിലെല്ലാം ഒരു തവണ ചുറ്റി വന്ന വ്യക്തിയാണ്. അപ്പോൾ ഫെർഡിനൻഡ് മെഗലിനാണ് ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത്. ഇതേ പേരിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശാന്തസമുദ്രത്തിലെ തീവലയം, റിംഗ്സ് ഓഫ് ഫയർ എന്നാണ് അതിനെ പറയുന്നത്, റിംഗ്സ് ഓഫ് ഫയർ. ആ റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങൾ, ഏകദേശം 80% അഗ്നിപർവ്വതങ്ങൾ ആ ഭാഗത്തിനെ സജീവമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നമ്മളിപ്പോൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലയമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ശാന്തസമുദ്രത്തിലെ തീവലയം അല്ലെങ്കിൽ റിംഗ്സ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത്. അത് പസഫിക്കിലാണ്, പേരിൽ തന്നെ ഉണ്ട്, ശാന്തസമുദ്രത്തിലെ തീവലയം. അപ്പോൾ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നതും പസഫിക്കിനെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലുതാണ് പസഫിക് എന്ന് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലുത് പസഫിക്കാണ്. ഏറ്റവും കൂടുതലായിട്ട് ജലം ഉൾക്കൊള്ളുന്നതും പസഫിക്കാണ്. ഏറ്റവും കൂടുതൽ ജലമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലുതാണെങ്കിൽ മത്സ്യസമ്പത്തും ഏറ്റവും കൂടുതൽ പസഫിക്കിലായിരിക്കും. ദ്വീപുകളും ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പുവ ന്യൂ ഗിനിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. അപ്പോൾ ഈ റിംഗ്സ് ഓഫ് ഫയർ പറയുമ്പോഴത്തേക്കും അഗ്നിപർവ്വതങ്ങൾ, അപ്പോൾ പ്രധാനപ്പെട്ട അഗ്നിപർവ്വതം തമോ മാസിഫ്, അതും പസഫിക്കിൽ തന്നെയുണ്ട്. അപ്പോൾ പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ദ്വീപും അതുപോലെ തന്നെ റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങളുള്ള ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ തമോ മാസിഫ് എന്ന് പറയുന്ന അഗ്നിപർവ്വതവും ഈ ഭാഗത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാ സമുദ്രത്തിന്റെയും ഏറ്റവും ആഴം കൂടിയ ഭാഗം ഗർത്തങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് ചലഞ്ചർ ഗർത്തമാണ്. ചലഞ്ചർ ഗർത്തത്തിന്റെ മറ്റൊരു പേര് മരിയാന ട്രെഞ്ച് ആണ്. അപ്പോൾ മരിയാന ട്രെഞ്ച് അല്ലെങ്കിൽ ചലഞ്ചർ ഗർത്തം, ഇതില് ആദ്യമായിട്ട് കണ്ടെത്തിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HMS ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ്. അപ്പോൾ HMS ചലഞ്ചർ എന്ന ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അതിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് നമ്മുടെ ഈ റിംഗ്സ് ഓഫ് ഫയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചലഞ്ചർ ഗർത്തം, അതിൽ പോയ ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ കണ്ടെത്തിയത് HMS ചലഞ്ചർ എന്ന കപ്പലാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ദ്വീപ് നമ്മുടെ ഗാലപ്പാഗോസ് ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ് പസഫിക്കിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഇങ്ങനെ പല ദ്വീപുകളും ഉണ്ട്. അപ്പോൾ ദ്വീപുകൾ ഒട്ടനവധി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഗാലപ്പാഗോസ് ദ്വീപ്, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഈ മൂന്നെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടതും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റർ ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, ഹവായ് ദ്വീപുകൾ ഇതെല്ലാം പസഫിക്കാണ്. പിന്നെ ഒരുപക്ഷെ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒന്നാണ് തെക്കൻ ചൈനാ കടൽ. തെക്കൻ ചൈനാ കടൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അറിയാവുന്ന ആൾക്കാരെല്ലാവരും പെട്ടെന്ന് ചിന്തിച്ചിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നായിരിക്കും ഉത്തരം ചെയ്യുക. കാരണം ഇന്ത്യയുടെ തൊട്ടു മുകളിലാണല്ലോ ചൈന, ഇന്ത്യയുടെ തൊട്ടു മുകളിൽ ചൈന ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യ വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുകൊണ്ട് തെക്കൻ ചൈനാ കടലും ഇന്ത്യൻ മഹാസമുദ്രം എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പസഫിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ ഒരു ഭാഗം പസഫിക്കായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ അത് പസഫിക്കിലാണ് വരിക. ഇതുപോലെ തെറ്റാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ മലബാർ ഗർത്തം. മലബാർ ഗർത്തം എന്ന് കേട്ട ഉടനെ നമ്മുടെ മനസ്സിൽ കേരളവും വടക്കൻ ജില്ലകളൊക്കെ ഓർമ്മ വരും. പക്ഷേ അതും മലബാർ ഗർത്തം ഉള്ളതും പസഫിക്കിലാണ്. അപ്പോൾ മലബാർ ഗർത്തവും തെക്കൻ ചൈനാ കടലും തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഇത് രണ്ടും ഉള്ളത് പസഫിക്കിലാണ്. പക്ഷേ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, അതുപോലെ ഗാലപ്പാഗോസ് ദ്വീപ്, ഇതെല്ലാം പസഫിക്കിലാണ് കാണപ്പെടുക. അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും ബെറിംഗ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അന്താരാഷ്ട്ര ദിനാംഗരേഖ. നമ്മുടെ ഭൂമിയിൽ നമ്മൾ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് 0° ഗ്രീനിച്ച് രേഖയാണ് സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ദിവസം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 180°. ഇത് കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. കൃത്യമായ സ്ഥലം ബെറിംഗ് കടലിടുക്കാണ്. ബെറിംഗ് എന്ന് പറയുന്ന കടലിടുക്കിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്, പസഫിക്കിലെ ബെറിംഗ് കടലിടുക്ക്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഒരു സമുദ്രത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിപ്പത്തിൽ എത്രാം സ്ഥാനം, അവിടെ പസഫിക് ആണെങ്കിൽ ഒന്നാം സ്ഥാനം, രണ്ടാമത്തത് ആകൃതി, ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു, പിന്നെ അതിന്റെ ആഴം കൂടിയ ഭാഗം. ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ മരിയാന ട്രെഞ്ച് ആണ് ആഴം കൂടിയ ഭാഗമായിട്ട് പറയുന്നത്. പിന്നെ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, പിന്നെ അതുപോലെ റിംഗ്സ് ഓഫ് ഫയർ കാണപ്പെടുന്നത്, വിസ്തൃതി ഏറ്റവും കൂടിയ സമുദ്രമാണ്. അപ്പോൾ വിസ്തൃതി ചോദിക്കാറുണ്ട്. ഇപ്പോൾ പസഫിക് സമുദ്രം എന്ന് പറയുമ്പോൾ ആകെ നമ്മുടെ ജലത്തിന്റെ, അതായത് സമുദ്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം പസഫിക്കാണ്, ആകെ സമുദ്ര വിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗമാണ്. അതിൽ കൃത്യമായി പറഞ്ഞാൽ 165.2 lakh square kilometers ആണ് ഇതിന്റെ വിസ്തൃതി. പക്ഷേ SERTയിലും NCERTയിലും ബാക്കി എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് ഓരോ എക്സാമിനും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പക്ഷേ നിലവിൽ ഇതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഈ പറയുന്ന സമുദ്രമായിക്കോട്ടെ നദിയായിക്കോട്ടെ എല്ലാത്തിന്റെയും നീളം വിസ്തൃതി എല്ലാം കാലത്തിനനുസരിച്ചിട്ട് അപ്ഡേഷൻ വരുന്നതാണ്. അപ്പോൾ നിലവിൽ ഇതാണുള്ളത്. പസഫിക്കിലെ ഇത്രയൊക്കെയാണ് ഏറ്റവും

0: പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഓരോ സമുദ്രങ്ങളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും ആഴം കൂടിയ ഭാഗം, ആകൃതി, വിസ്തൃതി, പിന്നെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ദ്വീപുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് പ്രതിഭാസങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക.
1: അറ്റ്ലാന്റിക് ഓഷ്യന്റെ പ്രത്യേകത കൂടാതെ അത് വ്യാപാരത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ?
0: അറ്റ്ലാന്റിക് സമുദ്രം നമ്മുടെ ഏറ്റവും അധികം കപ്പൽ പാതകളുള്ള ഒരു സമുദ്രം കൂടിയാണ് അറ്റ്ലാന്റിക് സമുദ്രം. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് വരുന്നത്, വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും. കിഴക്ക് ഭാഗത്ത് യൂറോപ്പും ആഫ്രിക്കയുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അറ്റ്ലാന്റിക്കിന് രണ്ട് പോർഷൻ ഉണ്ട്, നോർത്തേൺ അറ്റ്ലാന്റിക്, സദേൺ അറ്റ്ലാന്റിക്. കാരണം അറ്റ്ലാന്റിക്കിന്റെ ആകൃതി എസ് ആകൃതിയാണ്. അപ്പൊ അറ്റ്ലാന്റിക്കിൽ എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറഞ്ഞാൽ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക് ആണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത്. ഈ എസ് ആകൃതി വരുമ്പോൾ അതിന്റെ എസ് എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് പാർട്ട് ഉണ്ട്, നോർത്തും സൗത്തും. ഈ നോർത്ത് പാർട്ടിന്റെ ഭാഗത്താണ് യൂറോപ്പ് വരുന്നത്. നോർത്ത് പാർട്ടില് വലതുവശത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് യൂറോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിന്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. കാരണം സൗത്തിൽ ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലോട്ട് പൊതുവെ അത് കൺസംപ്ഷനെക്കാൾ അല്പം കുറഞ്ഞ ഒരു വൻകര ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രോഡക്ട്സ് ഗുഡ്സ് ഒന്നും അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് അവിടെ നിന്ന് റോ മെറ്റീരിയൽസോ ബാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യവുമില്ല. താരതമ്യേന കുറവാണ്. അപ്പൊ നമുക്ക് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വടക്കേ അമേരിക്ക എന്നായാലും തെക്കേ അമേരിക്ക എന്നായാലും ഏറ്റവും കൂടുതൽ നമുക്ക് കപ്പൽ പാതകൾ ആവശ്യമുള്ളത് നമുക്ക് ആഫ്രിക്കയെക്കാളും നോർത്തിൽ കിടക്കുന്ന നമ്മുടെ യൂറോപ്പുമായിട്ടാണ്. അറ്റ്ലാന്റിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെഡിറ്റിനേറിയൻ കടൽ. ഈ മെഡിറ്റിനേറിയൻ കടല് നമ്മുടെ ചെങ്കടലുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ചെങ്കടൽ. അത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, നമ്മുടെ ഇസ്രായേൽ, ഈജിപ്റ്റ് ഇതൊക്കെ വരുന്നതിന്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ചെങ്കടൽ വന്ന് ചേരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും നേരെ അത് പടിഞ്ഞാറോട്ട് പോയിട്ട് ഈ യൂറോപ്പിന്റെയൊക്കെ തെക്ക് ഭാഗത്ത്, പടിഞ്ഞാറോട്ട് പോയിട്ട് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് ചെങ്കടൽ വന്ന് ചേരുന്നുണ്ട്. ഇതേപോലെ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിൽ നിന്ന് വന്നിട്ട് വലതുവശത്തോട്ട് പോയിട്ട് ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് അതും വരുന്നുണ്ട്. ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. അറ്റ്ലാന്റിക്കിലെ മെഡിറ്ററേനിയൻ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ഈ സൂയസ് കനാൽ വഴിയാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയവും നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരവും ഏറ്റവും കൂടുതൽ നടക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിനെയും അറ്റ്ലാന്റിക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കാണുന്ന സൂയസ് കനാൽ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോഴത്തേക്കും ഏഷ്യ വൻകരയിലുള്ള മിക്ക രാജ്യങ്ങളിലെയും പ്രോഡക്ട്സ് അതുവഴി പോകണം, അതുപോലെ ഓസ്ട്രേലിയയിലുള്ള പ്രോഡക്ട്സ് പോകണം. ഈ കാണുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും നേരെ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ ഭാഗത്തുള്ള ഈ ചെങ്കടൽ വഴി സൂയസ് കനാൽ പാസ് ചെയ്ത് മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിച്ച് ഇത് നേരെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരണം. ഈ അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് കണക്റ്റഡ് ആണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്. ആഫ്രിക്ക ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് യൂറോപ്പും ഇതുപോലെയുള്ള വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ഈ പറയുന്ന ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് കപ്പൽ പാതകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ കപ്പൽ പാത ഉള്ളതും ഈ കപ്പലുകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതും എല്ലാം നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്ത് തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരമാണ്. അത് പശ്ചിമേഷ്യയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ടുള്ള എല്ലാ കണക്ഷനും വരുന്നത് ഈ മെഡിറ്ററേനിയൻ കടൽ വഴിയാണ്. ഈ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്. അതുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് മെഡിറ്ററേനിയൻ കടൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചെങ്കടൽ. ചെങ്കടൽ ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ. അതുകൊണ്ട് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത്. അതായത് കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ ഭാഗത്താണ്, പ്രത്യേകിച്ച് നോർത്തേൺ അറ്റ്ലാന്റിക്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും മത്സ്യബന്ധനമുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയും. ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇതേ നോർത്തേൺ അറ്റ്ലാന്റിക്കിലാണ്. അപ്പൊ ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ് ആകൃതിയിലാണ്. എസ് ആകൃതിയിൽ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, വലതുവശത്തായിട്ടാണെങ്കിൽ യൂറോപ്പ്, ആഫ്രിക്ക. അപ്പോൾ അതിന്റെ നോർത്ത് പോർഷനിലെ വ്യാപാരം നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് കപ്പലുകൾ ഏറ്റവും കൂടുതലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എസ് ആകൃതിയിലാണ് കാണപ്പെടുക. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇതിനുള്ളത്. നമ്മൾ നേരത്തെ പസഫിക്കിൽ പറഞ്ഞത് മൂന്നിലൊന്ന് ഭാഗമാണ് ആകെ സമുദ്ര വിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗം. അറ്റ്ലാന്റിക് വരുമ്പോൾ ആറിലൊന്ന് ഭാഗമാണ്, ആറിലൊന്ന് ഭാഗം, അതായത് അതിന്റെ നേർപ്പാകൃതി. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. കൃത്യമായി പറഞ്ഞാൽ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കപ്പൽ പാതകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് ഇവിടെ തന്നെയാണ്. 1912 ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് ഇതേ ഭാഗത്ത് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗ്രഹം. പ്യൂറിട്ടോറിക്ക എന്നായിരിക്കും പലതിലും എഴുതിയിട്ടുണ്ടാകുക. പ്രൊണൗൺസ് ചെയ്യുമ്പോഴും പ്യൂറിട്ടോറിക്ക എന്ന് തന്നെയാണ് പറയുക. എന്നാൽ ചിലർ പ്യൂട്ടോറിക്ക എന്ന് പ്രതിപാദിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ പ്യൂറിട്ടോറിക്ക ഗ്രഹമാണ് ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അപ്പോൾ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ്, എസ് ആകൃതിയിലാണ്. ഇവിടെ കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിട്ടോറിക്ക ഗ്രഹം. നമ്മുടെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്കയുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് നമ്മുടെ ആമസോൺ നദി പതിക്കുന്നതും ഇവിടെ

0: തന്നെയാണ്. ആമസോൺ നദി ഈ ഭാഗത്താണ് പതിക്കുക. നമ്മുടെ നെപ്പോളിനെ നാടുകടത്തിയ സെന്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക്കിലാണ്. നേരത്തെ അന്താരാഷ്ട്ര ദിനാംഗരേഖ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പസഫിക്കില് ബെറിംഗ് കടലിടുക്കില്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ഈ അറ്റ്ലാന്റിക്കിലൂടെയാണ്. ഈ അറ്റ്ലാന്റിക്കിലൂടെ ഗ്രീനിച്ച് രേഖ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയും ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഗ്രീനിച്ച് രേഖയുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും കൂട്ടിമുട്ടുന്നത് അറ്റ്ലാന്റിക്കില്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 180 ഡിഗ്രി അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. പിന്നെ ബെർമുഡ ട്രയാങ്കിൾ. ബെർമുഡ ട്രയാങ്കിൾ പലപ്പോഴും മലയാളത്തിലൊക്കെ ചോദിക്കാറുണ്ട്, ചെകുത്താന്റെ ത്രികോണം എന്നാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുക. ബെർമുഡ ട്രയാങ്കിളും അറ്റ്ലാന്റിക്കിലാണ്. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്നുണ്ട്. മെഡിറ്റനേറിയൻ കടൽ, കുറച്ച് മുന്നേ പറഞ്ഞ വ്യാപാര പാതയാണ് മെഡിറ്റനേറിയൻ കടലുണ്ട്. ഇംഗ്ലീഷ് ചാനൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഹക്സൺ ഉൾക്കടൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ കരീബിയൻ ദ്വീപുകൾ, കരിങ്കടൽ, പിന്നെ ചാളക്കടൽ എന്ന് അറിയപ്പെടുന്നത് ഇവിടെയാണുള്ളത്, ചാളക്കടൽ. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാതെ, ഒന്ന് ബെർമുഡ ട്രയാങ്കിൾ, മെഡിറ്റനേറിയൻ കടൽ, ഇംഗ്ലീഷ് ചാനൽ, ഹക്സൺ ഉൾക്കടൽ, കരിങ്കടൽ, കരീബിയൻ ദ്വീപുകൾ, പിന്നെ മെക്സിക്കൻ ദ്വീപുകൾ ഈ ഭാഗത്തുണ്ട്, പിന്നെ ഗ്രീൻലാൻഡ് ഉണ്ട്. ഇങ്ങനെ ഈ ഭാഗത്തായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ടൈറ്റാനിക് കപ്പലും പിന്നെ പ്യൂർട്ടോറിക്ക ഗർദം, പിന്നെ ബെർമുഡ ട്രയാങ്കിൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മെഡിറ്റനേറിയൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
1: ഇനി ഇന്ത്യൻ ഓഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷനിൽ ഉൾപ്പെടുന്ന പ്രധാന കടലിടുക്കുകൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രമാണ്. ബാക്കി ഏത് സമുദ്രം നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരു രാജ്യത്തിന്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പേര് തന്നെയാണുള്ളത്. ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കടൽ എന്ന് പറയുമ്പോഴത്തേക്കും കരയോട് ചേരുന്ന സമുദ്രഭാഗം. സമുദ്രം വലുതാണ്, മഹാസമുദ്രം. അപ്പോൾ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കടൽ. അപ്പോൾ ബീച്ചുകൾ, പണ്ട് മുതലേ നമുക്ക് കടലെന്ന് കേട്ടാലും സമുദ്രം എന്ന് കേട്ടാലും ബീച്ച് എന്ന് കേട്ടാലും എല്ലാം ഓർമ്മ വരിക തിരമാലകൾ മാത്രം അല്ലെങ്കിൽ കടലിലെ വെള്ളം മാത്രമാണ് ഓർമ്മ വരിക. അപ്പോൾ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിശാലമായ മണൽപ്പരപ്പിനെയാണ് ബീച്ച് എന്ന് പറയുന്നത്. കടലിനോട് ചേരുന്ന നമ്മുടെ ഈ കരഭാഗത്തിലെ വിശാലമായ മണൽപ്പരപ്പാണ് ബീച്ച്. അതുപോലെ ഉൾക്കടൽ. ഉൾക്കടൽ എന്ന് പറയുമ്പോൾ 3 ഭാഗവും കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രഭാഗം. നമ്മൾ സാധാരണ ദ്വീപ് എന്ന് പറയുമ്പോൾ 4 ഭാഗം ജലമാണ്. 4 ഭാഗം ജലമാണെങ്കിൽ ദ്വീപ് എന്ന് വിളിക്കും. 3 ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ് എന്ന് വിളിക്കും, പെനിൻസുല. 3 ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ്. ഇതേപോലെ 3 ഭാഗം കരഭാഗമാണെങ്കിൽ 3 ഭാഗത്തും കരയാണെങ്കിൽ ഉൾക്കടൽ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആ ഭാഗത്ത് വരുന്നുണ്ട്, തൊട്ട് മുകളിലായിട്ട് ബംഗ്ലാദേശ് വരുന്നുണ്ട്, അതിന്റെ വലതു ഭാഗത്തായിട്ട് മ്യാൻമർ വരുന്നുണ്ട്. 3 കരഭാഗം അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടൽ എന്നവിടെ പേര് വന്നത്. അതുപോലെ തന്നെ ഗൾഫുകൾ, അതും ഈ ഉൾക്കടലിന്റെ ഒരു ചെറിയ രൂപമാണ് ഗൾഫ്. അതും ഇതുപോലെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഭാഗം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്ന ഗുജറാത്തിന്റെ ഒരു തെക്ക് ഭാഗമുണ്ട്, ഗുജറാത്തിന്റെ ഭാഗത്തുണ്ട്. അതുപോലെ ഗൾഫ് ഓഫ് കച്ച് ഉണ്ട്. ഇതാണ് നമ്മൾ ഗൾഫ് എന്ന് ഉപയോഗിക്കുക. പൊതുവേ നമ്മൾ ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഏദൻ എന്നിങ്ങനെ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സൈഡിലോട്ട് പോകുമ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തും ഇതാണ് ഗൾഫ്. പൊതുവേ പണ്ട് മുതലേ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാവരും കരുതുന്ന ഗൾഫ് എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ അത് ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭൂപ്രകൃതിയാണ് അവിടെ എല്ലായിടവും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടിൻ്റെ ഭാഗത്ത്, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഗൾഫ് എന്ന് പറയുന്നത്. ദ്വീപുകൾ, ദ്വീപുകൾ ജാവ സുമാത്ര, സുനാമിയൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ജാവ സുമാത്ര. പിന്നെ മഡഗാസ്കർ ദ്വീപ്, ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ, മഡഗാസ്കർ ദ്വീപ്. പിന്നെ ഏറ്റവും ചെറിയ ദ്വീപായിട്ടുണ്ടായിരുന്ന മാലി ദ്വീപ്, ഇതെല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മഡഗാസ്കർ ദ്വീപാണ്. മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കാണപ്പെടുക. ബാക്കി നമുക്ക് ലക്ഷദ്വീപ്, ആൻഡമാനൊക്കെ എല്ലാവർക്കും അറിയാം. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പൊതുവേ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഡഗാസ്കർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ ഉൾക്കടലുകളും ദ്വീപുകളും ഇതൊക്കെ ഇതാണ് ഉള്ളത്. പിന്നെ ഇത് വലിപ്പത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ മഹാസമുദ്രം, വലിപ്പത്തിൽ 3-ാം സ്ഥാനം. ആകെ വിസ്തൃതി വെച്ച് കഴിഞ്ഞാൽ 73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വരിക. 73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിൽ 3-ാം സ്ഥാനം. ആകൃതി ചോദിച്ചാൽ എം ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം.
1: സൗത്ത് ഓഷ്യനും ആർട്ടിക് ഓഷ്യനും ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞുതരാമോ?
0: നമുക്ക് മഹാസമുദ്രങ്ങൾ 5 എണ്ണമാണെങ്കിലും അതിൽ 3 എണ്ണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതും പോയിന്റ്സ് ഉള്ളതും. ഇന്ത്യൻ മഹാസമുദ്രത്തോടു കൂടി നമ്മുടെ ഈ 3 സമുദ്രം, അതായത് പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ഈ 3 എണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. നമ്മളിപ്പോൾ ഓഷ്യൻ കറൻസ്, പ്രവാഹങ്ങൾ പഠിച്ചാൽ ഈ 3 സമുദ്രങ്ങളിലേ കൂടുതൽ പഠിക്കാറുള്ളൂ. ആർട്ടിക്കും അന്റാർട്ടിക്കും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇവിടെ നമുക്ക് മറ്റ് രാജ്യങ്ങളുള്ളതുപോലെ കൂടുതലും കണക്ഷനോ പോയിന്റ്സ് ഒക്കെ അല്പം കുറവാണ്. അപ്പൊ നോർത്ത് ഭാഗത്ത് അതായത് ഉത്തര ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് ആർട്ടിക്കും ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് അന്റാർട്ടിക്കുമാണ്. ഇത് പൊതുവെ പലർക്കും തെറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദക്ഷിണ ധ്രുവത്തുള്ളതിനെയാണ് നമ്മൾ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത്, അന്റാർട്ടിക്കയാണ്. അതാണ് നമ്മുടെ പൈസ എന്ന കോഡില് എസ് സതേൺ ഓഷൻ എന്ന് പ്രതിപാദിച്ചത്. അപ്പൊ സൗത്ത് ഭാഗത്തുള്ളത് അന്റാർട്ടിക്കാണ്, ദക്ഷിണ സമുദ്രം എന്നാണ് അറിയപ്പെടുക. അത് സൗത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതും എന്നാൽ നോർത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ

0: നമുക്ക് ആർട്ടിക് വേണം. ഇതില് ഡി ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ആർട്ടിക്, നോർത്ത് ഭാഗത്തുള്ളത് ഡി ആകൃതി കാണപ്പെടുന്നു. അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ആർട്ടിക് ബേസിൽ എന്നാണ് അറിയപ്പെടുക. ആർട്ടിക് ബേസിലാണ് അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. എന്നാൽ സൗത്ത് ഭാഗത്ത്, നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് സൗത്ത് സാൻഡ്വിച്ച് ഗർദം. സൗത്ത് സാൻഡ്വിച്ച് ഗർദമാണ് ദക്ഷിണാർദ്ധഗോളത്തിലെ, അതായത് നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച് ഗർദമാണ്. അപ്പോൾ ഇതിന്റെ ആകൃതി പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിലും എന്നാൽ ഡി ആകൃതിയിലായിരുന്നു നമ്മുടെ ആർട്ടിക് സമുദ്രം കാണപ്പെടുക. വിസ്തൃതി ഒന്നും വലുതായിട്ട് ചോദിക്കാറില്ലെങ്കിലും നമ്മുടെ ആർട്ടിക്കിൻ്റെതായിട്ടുള്ളത്, അതായത് ഉത്തര ധ്രുവത്തിൽ കാണപ്പെടുന്ന ആർട്ടിക്കിൻ്റെതാണെങ്കിൽ 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്, പ്രധാനമായിട്ടും ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി. എന്നാൽ സൗത്തിലുള്ളത് അന്റാർട്ടിക്കിൽ, അതായത് നാലാം സ്ഥാനത്തുള്ള നമ്മുടെ ദക്ഷിണ സമുദ്രത്തിൻ്റെ ആണെങ്കിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പിന്നെ എല്ലാത്തിൻ്റെയും വിസ്തൃതി, ആകൃതി, അതിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട വടക്ക്, കിഴക്ക്, പടിഞ്ഞാറൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ വൻകരകളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ, ഏറ്റവും ആഴം കൂടിയ ഭാഗം, ഇതൊക്കെയാണ് പി എസ് സി ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അന്റാർട്ടിക്കിൽ എടുത്തു പറയത്തക്ക ഒരു സവിശേഷത, കപ്പലുകൾ തീരെ കുറവാണ്. കപ്പൽ പാത ഏറ്റവും കുറവാണ് അന്റാർട്ടിക്കിലെ, കാരണം ആ ഭാഗത്ത് പറയത്തക്ക രീതിയിൽ വലിയ ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല. കൂടാതെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സമുദ്രം കൂടിയാണ് ആ ഭാഗത്ത്. കപ്പലിന് ഇനി യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മഞ്ഞ് പാളികളെല്ലാം കട്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാനും തിരിച്ചു വരാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പൽ പാത ഏറ്റവും കൂടുതൽ അറ്റ്ലാന്റിക്കിലാണെങ്കിൽ, ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാലോ, തുറമുഖമില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാലോ അന്റാർട്ടിക്കിലാണ്.
1: ഇന്നത്തെ ഭൂമിശാസ്ത്ര പഠനത്തിലൂടെ സമുദ്രങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകത, ആകൃതി, വലുപ്പം തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞു തന്നതിന് ജിതിൻ സാറിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു.
2: റേഡിയോ ഗീഡിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മഹാസമുദ്രങ്ങളെപ്പറ്റി ജിതിൻ ജെ എസ് സംസാരിച്ചത്, ഒപ്പം രഞ്ജിനി എം ആർ. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജെ ജയ്ദേവ്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

സമയം 7:58:23. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ സാധ്യതകൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ. 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഫ്രം ഡൊണേഷൻ ടു ഇന്നോവേഷൻ ദ ചേഞ്ചിങ് സെനാരിയോ ഇൻ ബ്ലഡ് ബാങ്കിങ് ഡോക്ടർ അമിത ആർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ മൊഴിയാം ഒരു കഥ, ഇതിൽ വി കെ എൻ എഴുതിയ കഥ മുക്തി. 10:00 സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. ഇന്ന് രാത്രി 10:00.

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മുല്ലക്കര ജെ സോമശേഖരപിള്ള, അനിത ശരത് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിശ്വമനോഹരി.

എൻ്റെ ചിന്തയിൽ വിസ്മയം തീർക്കുകയായിരുന്നു. നിത്യമെൻ ജീവിത ഭാവതലങ്ങളിൽ ഹൃദ്യമം ഗാനമുണർത്തിടുന്നു. വിശ്വമനോഹരി നീ എൻ്റെ ചിന്തയിൽ വിസ്മയം തീർക്കുകയായിരുന്നു. നിത്യമെൻ ജീവിത ഭാവതലങ്ങളിൽ ഹൃദ്യം

വിടരുന്നു ചുറ്റിലും സ്വർഗമായി മാറുകയായിരുന്നു. പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയം തീർക്കുകയായിരുന്നു. നിത്യമൻ ജീവിത ഭാവതലങ്ങളിൽ ഹൃദയം

0: മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥ കേൾക്കാം. ഏഴാം വാർഡ്.
1: കഴിഞ്ഞ 4-5 ദിവസങ്ങളായി റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഗോപാലപിള്ള സാർ ബോധമില്ലാതെ കിടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി ശ്വാസം വലിച്ചുവിടുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ശരീരഭാഗങ്ങളൊന്നും ചലിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗോമതിയമ്മയും മകൾ സുജാതയും അച്ഛൻ്റെ കണ്ണും ഒന്ന് തുറന്നു കാണാനായി അന്ന് മുതൽ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഗോമതിയമ്മ നേർച്ച നേർന്നിരിക്കുകയാണ്. എൻ്റെ ചിറ്റക്കാട്ട് ഭഗവതി, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഗോമതിയമ്മ നെടുവീർപ്പിട്ടു. അച്ഛൻ്റെ മുറിവുകളിൽ വന്നു പറ്റുന്ന ഈച്ചയെ കടലാസ് കൊണ്ട് വീശി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത. അന്ന് വൈകുന്നേരമായപ്പോൾ പിള്ളസാർ ചെറുതായിട്ടൊന്ന് ഞരങ്ങാനും മൂളാനും തുടങ്ങി. അങ്ങനെ സമയം കടന്നുപോയി. സന്ധ്യയാകാറായി. പിള്ളസാർ മെല്ലെ മെല്ലെ കണ്ണു തുറന്നു. പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാ? മകൾ സുജാത പറഞ്ഞു, അച്ഛാ, അച്ഛനിപ്പം മെഡിക്കൽ കോളേജിലാണ്, 7-ാം വാർഡിൽ. അദ്ദേഹം എന്തോ പറയാൻ ശ്രമിച്ചു. അപ്പോഴും വേദന കൊണ്ട് പുളകുകയാണ് ഗോപാലപിള്ള സാർ. തൻ്റെ 2 കാലിലും വലത് കൈയിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായി പിള്ളസാർ മനസ്സിലാക്കി. മറ്റേ കൈയിൽ അവിടെയും ഇടെയുമുള്ള മുറിവുകളും തലയിലെ വലിയ കെട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കവിളുകളും മൂക്കും ചിറികളും വീർത്തിരിക്കുന്നു. പെട്ടെന്ന് ഗോപാലപിള്ള സാർ ചോദിച്ചു, ഗോമതി, എനിക്കെന്താണ് സംഭവിച്ചത്? ഗോമതിയമ്മ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്നെന്ന് നമ്മുടെ പടിയറ്റിലെ മോഹനാണ് ഫോണിൽ വിളിച്ചു പറഞ്ഞത്. ഞാനും മോളും കൂടി ആശുപത്രിയിൽ ഓടിച്ചെന്നു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഡോക്ടർ ചീട്ടും തന്നു. ആംബുലൻസ് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഓപ്പറേഷനും ചെയ്തു. 2 കാലിലും 1 കൈയിലും കമ്പിയിട്ടിരിക്കുക. തലയ്ക്കും പരിക്കുണ്ട്. ഓർമ്മ തെളിഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ഗോമതിയമ്മയുടെ വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ കരഞ്ഞു തുടങ്ങി. മകൾ സുജാത ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അയാൾ കുടിയനാണ്. അയാളുടെ അക്രമം സഹിക്കാൻ കഴിയാതെ അവൾ കുട്ടിയെയും പിടിച്ചുകൊണ്ട് പിള്ളസാറിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോന്നിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛന് ഇതെല്ലാം സംഭവിച്ചത്, ആശുപത്രിയിലെത്തിയതും. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കണ്ണനും സുജാതയോടൊപ്പം ആശുപത്രിയിലുണ്ട്.

അപ്പൂപ്പന് മോദം തെളിഞ്ഞെന്ന് കണ്ട കൊച്ചുമോൻ കണ്ണൻ അപ്പൂപ്പൻ്റെ അടുത്തെത്തി. അപ്പൂപ്പ അപ്പൂപ്പ എന്ന് കൊഞ്ചിക്കൊണ്ടവൻ വിളിച്ചു. അവൻ്റെ ആ വിളി പിള്ളസാറിൻ്റെ മനസ്സിനെ 4-5 ദിവസം അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അന്നുണ്ടായ സംഭവം മെല്ലെ മെല്ലെ ഓർമ്മയിലെത്തി. അദ്ദേഹം അത് ഓർത്തെടുത്തു. ഈ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ കൊച്ചുമങ്ങൻ കണ്ണൻ വന്ന്, അപ്പൂപ്പ ഇന്ന് 1-ാം തീയതിയാ, അപ്പൂപ്പന് പെൻഷൻ കിട്ടുമല്ലോ, എനിക്കൊരു റിമോട്ട് കാർ വാങ്ങിത്തരുമോ? അവൻ അപ്പൂപ്പനെ ബലമായി കഴുത്തിന് പിടിച്ചു. തരുമോ തരുമോ? തരാവടാ, തരാം, നീ പിടിവിട്. അതും തുടർന്നുണ്ടായ സംഭവങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു. അന്ന് കണ്ണൻ വിളിക്കുമ്പോൾ സമയം രാവിലെ 9 കഴിഞ്ഞു കാണും. ഓ, ഇനി ഷേവ് ചെയ്യാൻ സമയമില്ല. ജുബായും എടുത്തിട്ട് പാസ്ബുക്കും എടുത്ത് പുറത്തേക്കിറങ്ങി റോഡിലേക്കെത്തി. അതാ വരുന്നു KMT ബസ്. എങ്ങനെയെങ്കിലും ബസ്സിൽ കയറിപ്പറ്റി. നിന്ന് തിരിയാനിടമില്ല. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്, സാറേ വാ ഇവിടെ ഇരിക്കാം. അദ്ദേഹം അവിടെ ഇരുന്നു. അത് താൻ പഠിപ്പിച്ച താമരാഷിനായിരുന്നു. സീറ്റിലിരുന്ന പിള്ളസാറിൻ്റെ ചിന്ത കാട് കയറി. അവസാനത്തെ സെമസ്റ്ററിലേക്ക് കയറിയ ഇളയ മകൾ സരിത ഫീസ് അടയ്ക്കുന്ന കാര്യം ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും വിളിച്ച് പറഞ്ഞിരുന്നു. വലിയ തുകയല്ലേ? ഈ മാസം 5-ാം തീയതിയിലെ ലേലച്ചിട്ടി വിളിച്ചെടുക്കണം. എത്ര തുക കുറച്ചായാലും അത് വിളിച്ച് തന്നെ എടുക്കണം. എന്നിട്ട് വേണം ഫീസ് അടയ്ക്കാൻ. ഇത്രയും നാൾ അവളുടെ കല്യാണം നീട്ടി നീട്ടി കൊണ്ടുപോയി. ഇനി പറ്റില്ല. അതെങ്ങനെ? ആലോചനയുമായി വരുന്നവർ സ്വർണ്ണക്കടയിലെ മുഴുവൻ സ്വർണവുമല്ലേ ചോദിക്കുന്നത്? ആ, എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കുമോ? പലചരക്ക് കട, സ്റ്റേഷനറി കട, പാല്, മീൻ, ഗ്യാസ്, കറണ്ട് ചാർജ്, ഭാര്യയ്ക്ക് മരുന്ന്, മറ്റ് പിരിവുകൾ എന്നുവേണ്ട, കിട്ടുന്ന പെൻഷൻ ഒന്നിനും തികയുന്നില്ല. കൂടാതെ നിർബന്ധമായി ചിട്ടിക്ക് 5-ാം തീയതി തന്നെ ഇത്തവണ അടയ്ക്കുകയും വേണം. തൻ്റെ മരുന്നൊഴികെ മറ്റൊന്നും കുറയ്ക്കാനും കഴിയില്ല. ദാ വണ്ടി അങ്ങ് ടൗണിലെത്തി. പിള്ളസാർ ഭാഗമെടുത്ത് നേരെ ട്രഷറിയിലേക്ക് നടന്നു. ട്രഷറിയുടെ മുറ്റത്തെത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടം, ഭയങ്കര ബഹളം. സാറ് ഒന്ന് വട്ടം നോക്കി. തൻ്റെ പെൻഷൻ സുഹൃത്തുക്കളെല്ലാം അവിടെ ഉണ്ട്. മുന്നോട്ട് നോക്കിയപ്പോൾ ട്രഷറിയുടെ ഗ്രിൽ ഗേറ്റ് അടഞ്ഞിരിക്കുന്നു. അല്ലേ, ഇതെന്താ ഗേറ്റ് തുറക്കാത്തത്? ആർക്കും അകത്തേക്ക് കയറണ്ടേ? ആരോടൊന്നില്ലാതെ പിള്ളസാർ ചോദിച്ചു. മറ്റൊരു പെൻഷൻകാരനാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ പിള്ളസാറൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ആ, ഈ മാസത്തെ പെൻഷൻ 20-ാം തീയതിക്ക് ശേഷമേ വിതരണം ചെയ്യുമെന്ന് ഉത്തരവ് വന്നത്രേ. പിള്ളസാറിൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഭഗവാനെ, എല്ലാം തെറ്റിപ്പോയല്ലോ. ഞാൻ എങ്ങനെ ചിട്ടി പിടിക്കും? എൻ്റെ മോൾക്ക് എങ്ങനെ ഫീസ് അടയ്ക്കും? എൻ്റെ മോളുടെ വിദ്യാഭ്യാസം മുടങ്ങുമല്ലോ. തനിക്ക് കണ്ണു കാണാൻ കഴിയാതാകുന്നു. വിയർക്കുന്നു, തളരുന്നു. താൻ ഇപ്പോൾ വീഴും. എങ്ങനെയെങ്കിലും ഗ്രില്ലിലെ കമ്പിയിൽ പിടി കിട്ടിയതുകൊണ്ട് വീണില്ല. അപ്പോഴും ഇതൊന്നും അറിയാത്ത അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പെൻഷൻ വാങ്ങാൻ കിതച്ചുകൊണ്ട് ഓടി എത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നേതാക്കന്മാരെത്തി. ഒരു നേതാവ് മുന്നോട്ട് വന്ന് പെൻഷൻകാരെ നോക്കി, സുഹൃത്തുക്കളെ, യാതൊരു കാരണവും കൂടാതെ, ഒരു മുന്നറിയിപ്പും നൽകാതെ പെൻഷൻ വിതരണം മുടക്കിയ അധികാരവർഗത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അയാൾ എല്ലാ ശക്തിയും എടുത്ത് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നടന്നു. സകല അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അതേറ്റുവിളിച്ച് മുന്നോട്ട് നീങ്ങി. വൃദ്ധരായ പെൻഷൻകാർ ഏന്തിയും മുടന്തിയും വലിഞ്ഞും ജാഥായുടെ പുറകിൽ അണിചേർന്നു. ഗോപാലുള്ള സാറും ജാഥായുടെ അവസാനത്തിൽ ചേർന്ന് മുന്നോട്ട് നീങ്ങി. ജാഥ ഇപ്പോൾ ടൗണിലെ റൗണ്ടും കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. റോഡ് തിങ്ങി നിറഞ്ഞാണ് ജാഥ നീങ്ങുന്നത്. വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് നീങ്ങുന്നത്. അല്പം കഴിഞ്ഞ് റൗണ്ടിൽ തിരിച്ചെത്തിയ ജാഥ അംഗങ്ങളോട് അവിടെ ഇരിക്കുവാൻ നേതാവ് കൈ കാണിച്ചു. കുറേ പേർ റൗണ്ടിലും മറ്റുള്ളവർ റോഡിലും നിരന്നിരുന്നു. അതോടെ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നേതാവ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ജീപ്പിൽ 4 പോലീസുകാരും SIയും വന്നിറങ്ങി. അവർ റോഡിൻ്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള വഴി ഒരുക്കി തുടങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ പോലീസ് ജീപ്പിൻ്റെ ചില്ലിൽ ഒരു കല്ല് വന്ന് വീണു. ആ ചില്ല് പൊട്ടി തകർന്നു. SIക്കും ഒരു ഏറ് കിട്ടി. ഏറ് വന്നത് പെൻഷൻകാരിൽ നിന്ന് അല്ലെന്ന് വളരെ വ്യക്തമായി ഗോപാലുള്ള സാർ കണ്ടിരുന്നു. SI കൂടുതൽ പോലീസിനെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസുകാരുമായി എത്തി. ആ ഇൻസ്പെക്ടർ തറയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തുരുതുരിതാ ഏറ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഏറുകൊണ്ട് പരിക്ക് പറ്റി. ചോരമുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ചാർജ്, ചാർജ്, സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു. ലാത്തി ചാർജിന് ഉത്തരവ് നൽകി. രോഷാകുലര

0: ായ പോലീസ് ഇരുന്നവരെയും നിന്നവരെയും തലങ്ങും വിലങ്ങും ലാത്തിക്ക് തല്ലി. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അലമുറയിട്ടുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി. പലരും മറിഞ്ഞു വീണു. വീണവരെ തട്ടി മറ്റുള്ളവരും വീണു. പോലീസ് അവിടിട്ട് അടിച്ചു. ടൗണിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലായി. കടകളുടെ ഷട്ടറുകൾ വീഴുന്ന ശബ്ദവും നിലവിളികളും വാഹനങ്ങളുടെ ഹോണും പോലീസിൻ്റെ ആക്രോശവും ടൗണിനെ യുദ്ധസമാനമാക്കി. സംഭവം നടക്കുമ്പോൾ പിള്ളസാർ അല്പം പിറകിൽ നിൽക്കുകയായിരുന്നു. സംഗതി പിശകാണെന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഓട്ടം തുടങ്ങി. പക്ഷേ ഓടിയിട്ട് നീങ്ങുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല. ഒടുവിൽ ഓടിച്ചെന്ന് എത്തിയതോ പോലീസിന് മുന്നിൽ. എല്ലാം തകർന്ന നിമിഷം പിള്ളസാർ ഓടയുടെ പുറത്തുകൂടി ഓടി. ഓട്ടത്തിൽ കണ്ണാടി തെറിച്ചുപോയി. നില്ലടാ അവിടെ പോലീസ്. കണ്ണാടിയില്ലാതെ ചലിക്കാത്ത കാലുകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഓടി. കണ്ണു കാണാത്തതിനാൽ സ്ലാബ് മാറിക്കിടക്കുന്ന ഓടയിൽ ദേ കിടക്കുന്ന മൂക്കും കുത്തി. എഴുന്നേക്കാൻ വയ്യ, ശ്വാസം കിട്ടുന്നില്ല, താൻ മരിക്കാൻ പോവുകയാണെന്ന് തോന്നി. അഴുക്കുചാലിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കി. ചുറ്റും പോലീസുകാർ. അവർ വലിച്ച് കരക്കിട്ടു. പിന്നീടുള്ളതൊന്നും ഓർമ്മയില്ല. പോലീസായിരിക്കും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതെല്ലാം ഓർക്കുന്നതിനിടയിൽ മെഡിക്കൽ കോളേജിലെ ബെഡിൽ കിടക്കുന്ന ഗോപാലപിള്ള സാർ വിളിച്ച് പോലീസ് പോലീസ് പോലീസ്. മകൾ അച്ഛനെ തട്ടി വിളിച്ചു. അച്ഛാ അച്ഛാ. അദ്ദേഹം ഉണർന്നു. നേരം ഇരുട്ടിത്തുടങ്ങി. ലൈറ്റുകൾ പ്രകാശിച്ചു. വാർഡിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടറും രണ്ട് പോലീസുകാരും നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. തൻ്റെ ബെഡിൻ്റെ എതിർവശത്തുള്ള ആളിനോട് പോലീസ് എന്തൊക്കെയോ സംസാരിച്ച് നിന്നു. തുടർന്ന് പോലീസ് പിള്ളസാറിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എസ് ഐ, താനാണോ ഗോപാലപിള്ള? അതെ എന്ന് ആംഗ്യം കാണിച്ചു. അന്ന് പോലീസ് ജീപ്പ് തകർത്തതിനും സർക്കിൾ ഇൻസ്പെക്ടറെ കൊല്ലാൻ ശ്രമിച്ചതിനും നിങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. എസ് ഐ വാറണ്ട് കാണിച്ചു. പിള്ളസാറ് ഞെട്ടിപ്പോയി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതുവരെ ഈ പോലീസുകാർ ഇവിടെ ഉണ്ടാകും. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗോമതിയമ്മയും മകൾ സുജാതയും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. പിള്ളസാറിൻ്റെ ശ്വാസഗതി ഉയർന്നു. വീണ്ടും വീണ്ടും ഉയർന്നു. ശ്വാസം തീരെ കിട്ടാതായി. തുടർന്ന് അദ്ദേഹത്തിന് ശ്വാസത്തിന് വേണ്ടി പിന്നീട് പാടുപെടേണ്ടി വന്നില്ല. കണ്ണുകൾ താനേ അടഞ്ഞു.
1: ഏഴാം വാർഡ്, തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി അനിത ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യ കവിത സന്ധ്യ.
2: സഖി

0: സന്ധ്യ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പുതുവർഷ പുലരി.
1: പൂർവദിക്കിന്റെ ആകാശ സീമയിൽ പൂരം നടക്കുന്നീ വർഷപ്പുലരിയിൽ മസ്തകപ്പട്ടമിട്ട ഗജങ്ങൾ പോൽ നിസ്തുലം

ഇതാ മലകൾ പുഴകളും മഞ്ഞണി തോപ്പിതും മധുരക്കിനാവുകൾ കണ്ടങ്ങുണർന്നുപോയി. മണ്ണിനെ വിണ്ണിനൊപ്പം വളർത്തുമാ മാനുഷർ കർഷകരെത്തി പതിവുപോൽ ധന്യയായി.

0: ലഹരിയിൽ മസ്തകപ്പട്ടമിട്ട ഗജങ്ങൾ പോൽ നിസ്തുലം മേഘരാജികൾ മേവുന്നു, നിസ്തുലം രാമേഘരാജികൾ മേവുന്നു.
1: അനിത ശരത് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ. ഒൻപത് 30 ഇംഗ്ലീഷ് പരിപാടിയിൽ ഫ്രം ഡൊണേഷൻ ടു ഇന്നോവേഷൻ, ദ ചേഞ്ചിങ് സെനാരിയോ ഇൻ ബ്ലഡ് ബാങ്കിങ്, ഡോക്ടർ അമിത ആർ സംസാരിക്കുന്നു ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ.

0: ఆకాశవాణి.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്ട് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISTE എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഈ ജേണലുകൾ, ഈ ജേണൽ ആർക്കൈവുകൾ, ഈ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക,

0: ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേർണലുകളും ലഭ്യമാക്കുക. സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക. നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക. സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക. ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യു ജി സി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, യു ജി സി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflibnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: സമയം 8:33:53.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 15 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വയോജനങ്ങൾക്കായുള്ള പദ്ധതികളെക്കുറിച്ചും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്.

0: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KCB യുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച നൈപുണ്യ വികസന സംരംഭകത്വ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി M ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയശതമാനം. നിപ്പ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് B മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് D യിൽ USA പരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. ഭേദഗതികൾ വരുത്തി പുതിയ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2,122 കേസുകളിലായി 2,295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ 40 മിനിറ്റും 22 സെക്കൻഡും. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. കൊടുങ്ങല്ലൂർ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി 6 മാസത്തെ സൗജന്യ PSC പരിശീലനം നടത്തുന്നു. ചേരമാൻ ജുമാ മസ്ജിദ് മദ്രസ കെട്ടിടത്തിലാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. റെഗുലർ ഹോളിഡേ വിഭാഗങ്ങളായാണ് പരിശീലനം. 18-നും 43 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 22 വരെ അപേക്ഷ സ്വീകരിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9747419201. ഫോൺ നമ്പർ ആവർത്തിക്കാം. 9747419201. തൃശൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. PSC അംഗീകൃതമായ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നിവയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. +2 തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഫീസ് സൗജന്യം. FCA Kerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫോമിന് പൊതുവിഭാഗത്തിന് 100 രൂപയും SC ST

ക്കാർക്ക് 50 രൂപയുമാണ് ഫീസ്. ഈ മാസം 15 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487-23-84-253. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-23-84-253. കേരള കാർഷിക സർവകലാശാലയുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം. മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോം പ്രോസ്പെക്ടസും admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷന് ശേഷം ഈ മാസം 20 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് kau.in/academic-notification/35605 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഇതാണ്: 0487-23-84-551. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-23-84-551. കെൽട്രോൺ നോളജ് സെൻ്ററിൽ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് യോഗ്യത +2, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത +2, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസ് മാനേജ്മെൻറ്റ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനോ തൃശൂർ BSNL ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ പഠനകേന്ദ്രം നേരിട്ട് സന്ദർശിക്കുകയോ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയോ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487-24-29-000. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-24-29-000. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: his December 2024 martial law declaration. The Seoul Central District Court convicted the jailed former president on charges of benefiting the enemy and abuse of power. Former Defense Minister Kim Yong-un also received a 30-year sentence for his role in the operation. On to sports. In badminton, PV Sindhu has stormed into the women's singles semi-finals of the Australian Open tournament in Sydney. The third-seeded Indian outclassed Chinese Taipei's Shen Suyu in a one-sided quarter-final clash today. Sindhu will next face top seed Akane Yamaguchi of Japan in the semi-final match. Yamaguchi defeated India's Tanvi Sharma in the quarter-final clash today. The 10th edition of the ICC Women's T20 Cricket World Cup will begin tonight, with hosts England taking on Sri Lanka in the opening match of the tournament at Edgbaston, Birmingham. The match is scheduled to begin at 11 p.m. Indian Standard Time. Indian women's team will start their campaign against arch rivals Pakistan on Sunday. In FIFA World Cup 2026, co-hosts Canada will be up against Bosnia and Herzegovina in a Group B clash at Toronto Stadium tonight. The match will start at 12:30 a.m. Indian Standard Time. The encounter marks the first ever World Cup meeting between the two nations. Benchmark domestic equity indices ended today's trading session with strong gains of around 2%, driven by hopes of de-escalation in West Asia. The India Meteorological Department has issued an orange colour warning for heavy to very heavy rainfall over Assam and Meghalaya tomorrow. Heavy rainfall is also expected over other parts of northeast India, Bihar, Kerala, Mahe, Odisha and sub-Himalayan West Bengal tomorrow. The Met Department said that the southwest monsoon has further advanced into the entire northwest Bay of Bengal, some more parts of West Bengal, Bihar and some parts of Odisha and Jharkhand. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi highlights government's efforts to further women-led development across diverse sectors. Home Minister Amit Shah says, government is fully committed to ensure highest level of security and smooth pilgrimage experience to devotees of Amarnath Yatra. Fencing work begins in border areas of West Bengal, says Chief Minister Shubhendu Adhikari. New Delhi summons US Chargeed Affairs Jason Meeks to lodge strong protest over US strikes on commercial vessels carrying Indian mariners. Seoul court sentences former South Korean President Yoon Suk-yeol to 30 years in prison over drone incursions into North Korea and abuse of power. And in badminton, PV Sindhu storms into women's singles semi-finals of Australian Open tournament in Sydney. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. That is all in the news at 9. Good night.
1: Akashvani. Vidyabhyasa Rangam. കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ
2: പ്ലസ് ടു സയൻസ് സ്ട്രീം വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ മുന്നിൽ രാജ്യത്തും വിദേശത്തുമായി അതിവിശാലവും വൈവിധ്യമാർന്നതുമായ പ്രൊഫഷണൽ തൊഴിൽ ലോകമാണ് തുറക്കപ്പെടുന്നത്. സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പൊതുസമൂഹം പരമ്പരാഗത എഞ്ചിനീയറിംഗിലും മെഡിക്കൽ ബിരുദങ്ങളിലും മാത്രം കരിയർ ചിന്തകളെ ഒതുക്കാറുണ്ട്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഇന്ന് ഒട്ടനവധി പുത്തൻ തലമുറ ശാസ്ത്ര കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ പരമ്പരാഗത കോഴ്സുകൾക്ക് ഇന്നും വിപണിയിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അതിനപ്പുറം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ്, മെക്കാട്രോണിക്സ് തുടങ്ങിയ പുതിയ തലമുറ ബിടെക്

0: പ്രോഗ്രാമുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ തൊഴിൽ സാധ്യതയും ഉയർന്ന ശമ്പളവുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ലോകോത്തരവുമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലെ പ്രവേശനത്തിനായി ദേശീയ തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്.
1: കേരളത്തിലെ സർക്കാർ കോളേജുകളിലെയും പ്രമുഖ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ബിടെക് പ്രവേശനത്തിനായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ നേരിട്ട് നടത്തുന്ന കീം പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഈ പ്രവേശന പരീക്ഷ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാരീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം വൈദ്യശാസ്ത്ര മേഖലയെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സ്നേഹിക്കുന്നവർക്കായി MBBS, BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്നിവയ്ക്കു പുറമെ ഭാരതീയ ചികിത്സാ ശാഖകളായ ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി തുടങ്ങിയ മികച്ച അംഗീകൃത മെഡിക്കൽ ബിരുദ കോഴ്സുകൾ നിലവിലുണ്ട്. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് UG പരീക്ഷയുടെ അഖിലേന്ത്യാ റാങ്ക് അടിസ്ഥാനമാക്കിയാണ് ഈ കോഴ്സുകളിലേക്ക് പൂർണ്ണമായും പ്രവേശനം ലഭിക്കുന്നത്. ഡൽഹി എയിംസ്, പുതുച്ചേരിയിലെ ജിപ്മർ തുടങ്ങിയ ലോകോത്തര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രവേശനവും നീറ്റ് പരീക്ഷയുടെ പരിധിയിലാണ് വരുന്നത്.
0: മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തെരഞ്ഞെടുക്കാവുന്ന മറ്റൊരു മികച്ച ശാഖയാണ് പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്. രാജ്യത്തും വിദേശത്തും നഴ്സുമാർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന BSc നഴ്സിംഗ്, കായിക പരിക്കുകൾക്കും ശാരീരിക പുനരധിവാസത്തിനുമുള്ള ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, കണ്ണിൻ്റെ ആരോഗ്യവും കാഴ്ചയുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് ലാബ് ടെക്നോളജി എന്നിവയെല്ലാം വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഉയർന്ന കരിയർ നൽകുന്ന 4 വർഷത്തെ BPharm കോഴ്സും 6 വർഷത്തെ പ്രൊഫഷണൽ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് കോഴ്സായ PharmD കോഴ്സും മരുന്ന് നിർമ്മാണ ഗവേഷണ രംഗങ്ങളിൽ മികച്ച ശമ്പളമുള്ള കരിയർ വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ കൃഷി, പ്രകൃതി, മൃഗസംരക്ഷണം എന്നിവയോട് അതീവ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കേരള കാർഷിക സർവകലാശാല വഴി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. വെറ്റർനറി ഡോക്ടറാകാനുള്ള BVSc ആൻഡ് AH ബാച്ചിലർ ഓഫ് വെറ്റനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിനും ആധുനിക ക്ഷീര വ്യവസായ രംഗത്തെ BTech ഡയറി ടെക്നോളജി കോഴ്സുകൾക്കും വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. കടൽ വിഭവങ്ങളെയും മത്സ്യസമ്പത്തിനെയും നീല സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ BFSc അഥവാ ഫിഷറീസ് സയൻസ് കോഴ്സും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വഴി മികച്ച അവസരമാണ് നൽകുന്നത്.
1: ശാസ്ത്ര ഗവേഷണങ്ങളിലും പുതിയ കണ്ടെത്തലുകളിലും അതീവ താൽപ്പര്യമുള്ള മിടുക്കരായ കുട്ടികൾക്കായി രാജ്യത്ത് ഉയർന്ന തലത്തിലുള്ള നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വലിയ ക്യാമ്പസുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി IIST, ഇവിടെ BTech ഏവിയോണിക്സ് എയ്റോസ്പേസ് പഠനം പൂർണ്ണമായും കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് നടത്തുന്നത്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISC എന്നിവയെല്ലാം ശാസ്ത്ര കുതുകികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ കരിയർ ഒരുക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ്. പ്യുവർ സയൻസ് ബിരുദങ്ങൾ അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്,

0: ബോട്ടണി, സുവോളജി എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി ദേശീയതലത്തിൽ ഇന്ന് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നിലവിലുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനവും ശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഉണ്ടെങ്കിൽ ശാസ്ത്രലോകത്ത് വലിയ വിജയം സ്വന്തമാക്കാം.
1: പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഒട്ടും തൊഴിൽ സാധ്യത കുറയാത്ത മറ്റൊരു വലിയ മേഖലയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. BCA അഥവാ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BA

0: പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഒട്ടും തൊഴിൽ സാധ്യത കുറയാത്ത മറ്റൊരു വലിയ മേഖലയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. BCA അഥവാ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ 3 വർഷത്തെ ബിരുദ കോഴ്സുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, വെബ് ഡിസൈനിങ് എന്നിവയിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് മികച്ച തുടക്കം നൽകുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ഡേറ്റ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് BSc ഡേറ്റാ സയൻസ് അഥവാ BSc സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾ. വൻകിട ബിസിനസ് വ്യവസായങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഡേറ്റ അനലിസ്റ്റ് തസ്തികകളിലേക്ക് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം.
1: ഡിസൈനിങ്ങിലും ആർക്കിടെക്ചറിലും ക്രിയേറ്റീവ് കഴിവുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു കരിയറാണ് വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ. 5 വർഷത്തെ BArch കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ NATA പരീക്ഷയോ JEE മെയിൻ പേപ്പർ 2 പരീക്ഷയോ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിൽ താൽപ്പര്യമുള്ളവർക്ക് IITകൾ നടത്തുന്ന UCET പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നടത്തുന്ന NITDAT പരീക്ഷ വഴിയോ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ടെക്നോളജി എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT നടത്തുന്ന പ്രവേശന പരീക്ഷകളും സയൻസ് വിദ്യാർത്ഥികൾക്കായി മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നു.
0: വ്യോമയാന മേഖലയോടും ആകാശയാത്രകളോടും അടങ്ങാത്ത കമ്പമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ രംഗത്ത് തിളങ്ങാൻ മികച്ച അവസരങ്ങളുണ്ട്. പ്ലസ് ടു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച കുട്ടികൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനായുള്ള പ്രൊഫഷണൽ ഫ്ലൈറ്റ് ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഇതുകൂടാതെ വിമാനങ്ങളുടെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളും എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സുകളും BSc ഏവിയേഷൻ കോഴ്സുകളും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സമുദ്ര പഠനങ്ങളിലും കപ്പൽ യാത്രകളിലും താൽപ്പര്യമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് മർച്ചന്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിൽ ജോലി നേടുന്നതിനായി ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET പരീക്ഷ എഴുതി BTech മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.
1: രാജ്യത്തെ സേവിക്കാനും ഇന്ത്യൻ സായുധ സേനകളിൽ ഉന്നത ഓഫീസർ പദവികളിൽ എത്താനും ആഗ്രഹിക്കുന്ന മിടുക്കരായ സയൻസ് വിദ്യാർത്ഥികൾക്കായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മികച്ച പരീക്ഷയാണ് NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ. പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ശാരീരിക ക്ഷമതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. NDA പരീക്ഷയും തുടർന്നുണ്ടാകുന്ന സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ SSB ഇന്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൂർണ്ണമായും സൗജന്യ വിദ്യാഭ്യാസത്തോടും സ്റ്റൈബൻഡോടും കൂടി പൂനെയിലെ ഖടക്കോക്സ്ല MBA ക്യാമ്പസിൽ 3 വർഷത്തെ BSc അല്ലെങ്കിൽ BTech പഠനം നടത്താം. പഠനത്തിനുശേഷം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ നേരിട്ട് ലഫ്റ്റനന്റ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗസറ്റഡ് ഓഫീസർ പദവികളിൽ നിയമനം ലഭിക്കും.
0: പ്ലസ് ടു സയൻസിന് ശേഷമുള്ള ഉപരി പഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ അക്കാദമിക് രംഗത്തുണ്ടാകുന്ന പുതിയ സ്കോളർഷിപ്പുകളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്, കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പുകൾ എന്നിവ പ്യുവർ സയൻസ് ബിരുദ പഠനം നടത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് വലിയ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. പൊതുവെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമുണ്ട്.

ദേശീയ സംസ്ഥാന തലങ്ങളിലെ പ്രവേശന പരീക്ഷകളുടെ വിജ്ഞാപനങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കി കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി കഠിനമായി പരിശ്രമിച്ചാൽ ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
2: സമയം 9:28 മിനിറ്റും 11 സെക്കൻഡും.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത്. നാളെ രാവിലെ 5:55. ആറ് 15 പ്രഭാതമന്ദിരം. ഇതിൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കെ വീരമണിയും സംഘവും പാടിയത്. നാളെ രാവിലെ 6:15 പ്രഭാതമന്ദിരത്തിൽ.

നാളെ രാവിലെ 7-ന് സ്വാസ്ഥ്യം. ഇതിൽ ഗ്രോത്ത് വേവ്സ്, സമ്മർദ്ദത്തെ നേരിടാൻ പഠിക്കാം. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ സംസാരിക്കുന്നു. 7:15 കാവ്യാഞ്ജലിയിൽ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിത പി രാമൻ ചൊല്ലുന്നു. നാളെ രാവിലെ 7:15 കാവ്യാഞ്ജലിയിൽ. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

0: reaching donors and recipients more accurately. Beyond ABO and RH groups, there are also minor blood group antigens. Artificial intelligence can compare donor and patient profiles quickly, thus reducing the risk of transfusion reactions. In rare blood types, digital networks connect blood centers across regions and countries so that a patient in one city can receive a rare unit from another part of the world. Extending this idea to everyday practice, India has created eRaktakosh, a national digital platform that integrates blood centers across the country. Through this system, public can search for available blood units, locate the nearest center, and even register as voluntary donors. Even though all scientific advances are happening, one fact has not yet changed. Blood cannot be manufactured. It must come from donors like us. That is why every year on June 14, the birthday of Karl Landsteiner, who gave us our blood groups, which was the first step in ensuring safer transfusions, we celebrate World Blood Donor Day to honor the generosity of donors, raise awareness about the need for safe blood, and remind ourselves that behind every unit transfused is a human act of compassion that science alone cannot replace. Behind every innovation is still the donor, the person who rolls up their sleeves to donate blood. Technology can make transfusions safer, but it cannot replace generosity. So to conclude, from blood donation to innovation, transfusion medicine is evolving rapidly. It is no longer just about giving blood. It is also about giving hope supported by science. The future promises safer transfusions, smarter use of blood, and even lab-grown solutions. But until then, the most advanced machines in the world cannot replace the human blood. So if you are healthy, consider donating blood. Your gift may be the innovation someone needs to live another day. Thank you.
1: Human blood is precious. Donating blood is a single act of kindness which multiplies into saving several lives. As Dr. Amita Radhakrishnan Nair has pointed out, blood donation is called the gift of life. It's about giving hope supported by science. You were listening to an informative talk given by Dr. Amita Radhakrishnan Nair, Department of Transfusion Medicine, Sri Chitra Thirunal Institute for Medical Sciences and Technology, Thiruvananthapuram. Thank you so much for listening. This broadcast came to you from Akashvani, Thiruvananthapuram.
2: Akashvani.
3: മൊഴിയാം ഒരു കഥ.
4: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ മുക്തി അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
5: കാലത്തേഴുമണിക്കുണർന്നപ്പോൾ വാതിലിന് പുറത്ത് പോത്തിന് മീതെ കയ്യിൽ ചുരട്ടിപ്പിടിച്ച കയറുമായിരിക്കുന്ന മറ്റേ ചെങ്ങാതിയെ കണ്ടു. പെട്ടെന്ന് കട്ടിലിന് തലക്കൽ ടീപ്പോയിൽമേലിരുന്ന റേഡിയോയിൻ്റെ ഇരുമ്പിൽ അയാൾ സ്പർശിച്ചു. മേഷവാഹനൻ സംഭീതനായി. വാതിലിന് പുറത്തെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ നോക്കി അയാൾ പറഞ്ഞു, വിവരം കിട്ടി വന്നതായിരിക്കും അല്ലേ? മറ്റേ ചെങ്ങാതി ശബ്ദിച്ചില്ല. എനിക്ക് തൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വഴിയെ പൊയ്ക്കോളാം. എന്നെ വെട്ടിച്ചോ? പോത്തൻ ചോദിച്ചു വിദഗ്ധമായി തന്നെ. അയാൾ പറഞ്ഞു, പോത്തിനെ റിവേഴ്സിലെടുത്ത് മറ്റേ ചെങ്ങാതി പോയി. തീപ്പെട്ടി ഉരച്ച് അയാൾ റേഡിയോ കൊളുത്തി. ഉദയഗീതം വായുവിൽ പോവുകയാണ്. എന്നാണ് ആദ്യമായി മനുഷ്യൻ ഉദയഗീതത്തെ പ്രകീർത്തിച്ചു തുടങ്ങിയത്? വേദേതിഹാസകാലത്ത്. വ്യക്തമായി പറഞ്ഞാൽ വേദകാലത്ത്. അയാൾ ഓർത്തു, വേദങ്ങൾക്ക് ശേഷമാണല്ലോ ഇതിഹാസകാലം. ഉദയസൂര്യനെയും അസ്തമയചന്ദ്രനെയും കണ്ട് ഇന്നവർ ഇന്നാരെന്ന് തിരിയാതിരുന്ന പുരാതന മനുഷ്യനാണ് ആദ്യത്തെ ഉദയഗീതം റെക്കോർഡ് ചെയ്തത്. നികഴ്ചൈ ഒലിപ്പതിവ്. സ്തോത്രരൂപത്തിലായിരുന്നു കൃതി. ഭയാരാധന. ഇപ്പോൾ കുമാരി ചന്ദ്രക്കല സംഘം ചേർന്ന് പാടുന്ന ഗീതം മിക്കവാറും സൂര്യനെ കളിയാക്കുന്ന വിധത്തിലുള്ളതാണ്. താങ്കളെ ഞങ്ങൾക്കറിഞ്ഞൂടെ സാറേ, ബി സി 3000 നിന്ന് AD 1975 ആകുമ്പോഴേക്കും മനുഷ്യൻ കയ്യാളിയ അഹന്ത. ഗീതം നിലച്ചപ്പോൾ സംസ്കൃത പാഠം ആരംഭിക്കുകയായി. പ്രാകൃതമായി തുടങ്ങി അതിപരിഷ്കൃതമായി തീർന്ന്

ആയിരത്താണ്ടോളം ഭാരതത്തെ അടക്കി വാണ അമരഭാഷ. ഇൻഡോ ഹെലനിക് വംശജ, സിന്ധുനദീതട സംസ്കാരത്തെ നിഹനിച്ച ആര്യൻപടയുടെ സംഭാവന, മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പ്രസിദ്ധ ചരിത്രകാരനും പുരാതത്വ ഗവേഷകനുമായ മോർട്ടിമർ വീലറുടെ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങി. ഈ സംസ്കാരത്തെ നിലംപരിശാക്കിയതിന് ഇന്ദ്രൻ പ്രതിക്കൂട്ട് നിൽക്കുന്നു. ദ്രാവിഡനായ അയാൾ ശോഭിച്ചു വശായി, ഇടതുവശം അനക്കാൻ വയ്യെന്നായി. രക്തസമ്മർദ്ദം കയറി ദ്രുതമായി ശ്വസിച്ചുകൊണ്ടിരുന്ന അയാളെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അപ്പോൾ പെട്ടെന്ന് യന്ത്രം തമിഴ് ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങി. അയാൾ പൂർവസ്ഥിതിയിലായി, ശാന്തി പ്രവസ്ഥനായി. തൻ്റെ സംസ്കാരം അനുസ്യൂതമായി പുഷ്പിച്ചു നിൽക്കുന്ന ഒരിടമെങ്കിലും ഉണ്ടല്ലോ പലയിടത്തിൽ. തമിഴകം മതി, നഞ്ഞെന്തിനു നാനാഴി. മൈക്കില്ലാതിരുന്ന അന്തക്കാലത്ത് തൻ്റെ പ്രശസ്തനായ പൂർവികൻ എസ് ജി കിട്ടപ്പ നാടകരൂപത്തിൽ ദിക്കെട്ടും പൊട്ടുമാറു പാടിയിരുന്ന ഒരുഗ്രൻ ഗാനത്തെക്കുറിച്ച് അയാൾ ഓർത്തു. വള്ളിത്തിരുമണം ഡ്രാമ, മുഖ്യനടികർ കിട്ടപ്പ, സുന്ദരാമ്പാൾ. രംഗം മൂന്നിൽ അരങ്ങത്ത് വരേണ്ട കിട്ടപ്പ അണിയറയിൽ വേഷമിട്ട ശേഷം സ്കോച്ച് കുടിക്കുകയാണ്. അണ്ണയ്ക്കെല്ലാം സ്കോച്ച് എണ്ണ ബോട്ടിൽ 7 രൂപാവിലെ. ഇണ്ണയ്ക്കോ നാശമാ പോഹ. നിമിഷങ്ങൾ ചെന്നാറേ കിട്ടപ്പയെ കാണാതെ അസ്വസ്ഥരായിത്തീർന്ന ജനം ചൂളവും മറ്റും വിളിച്ചു തുടങ്ങി. ഭാരവാഹികൾ അണിയറയിലേക്കോടി. അണ്ണാ, ജനം ഗലാട്ട പണറത്, വാങ്ക. കിട്ടപ്പ വെൻ്റോൺ ഡ്രിങ്കിങ്. അവസാനം ജനത്തിൻ്റെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ അണിയറയിൽ നീജർക്കെതിരെ തിരിഞ്ഞ് ഗായകൻ ഒറ്റ വീക്ക്. ഷുള്ളിമലയും ഈതിൽമേവും വേല, ഹൈ ഒക്ടാവ. ചില്ലേ തുളച്ചു പോകുന്ന ശബ്ദഗാംഭീര്യം, കല്ലേ പിളർക്കുന്ന രാജശാസന പോലെ. ഓടിയൻ മൂകം. ഗായകൻ തിരികെ സ്കോട്ട്ലൻഡിൽ നിന്നും വന്ന ചുകപ്പോടിയ ജലവിശേഷത്തിലേക്ക്. വീണ്ടും മന്ദം മന്ദം ഓടിയൻ മൗനം ഭഞ്ജിക്കുന്നു. അല്ലറ ചില്ലറ ചൂളങ്ങൾ മൂത്ത് കൂവലാകുന്നു. കിട്ടപ്പ പതുക്കെ സ്റ്റേജിലേക്ക്. നേരത്തെ പാടിയ ആദ്യത്തെ വരിക്ക് തുടർച്ചയായി ഒരിടിമുഴക്കം. ഉന്നേ തോത്തെരിത്തേൻ സുബ്രഹ്മണ്യ, വേല വേല വേല വേല വേല. വേല ഇറക്കാതറാ നീ സുബ്രഹ്മണ്യ വേല. ഓടിയൻ ഡെഡ്. യശശരീരനായ കിട്ടപ്പയെക്കുറിച്ച് അധികനേരം അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. വാർത്തകൾ കയറി വന്നു. വായിക്കുന്നത് കുഞ്ഞൻ, ക്ഷമിക്കണം, നാരായണൻ. പല നിറത്തിലുള്ള വാർത്തയ്ക്ക് ശേഷം നാരായണൻ തുടർന്നു. മലപ്പുറം ജില്ലയിലെ വാലഞ്ചേരിയിൽ ഇന്നലെ അയാൾക്ക് സഹിച്ചില്ല. കേരളത്തിലെ മനോഹരമായൊരു ഗ്രാമത്തിൻ്റെ പേര് തൻ്റെ ചെവിവട്ടത്ത് ആറുകോല ചെയ്യപ്പെട്ടിരിക്കുന്നു. കട്ടിലിൽ പാതി ഉയർന്ന് അയാൾ ചോദിച്ചു, ഏത് ചേരിയടാ? വാലഞ്ചേരി, നാരായണൻ പറഞ്ഞു. വളാഞ്ചേരിയാണടാ, യൂസ്ലെസ്സേ. നന്ദി, നാരായണൻ വായിച്ചു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഇന്നലെ തർജ്ജമക്കാരുടെയും ശ്രോതാക്കളുടെയും അജ്ഞതയിൽ മനം നൊന്ത അയാൾക്ക് തുടർന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മറ്റേ ചങ്ങാതിയെ വെട്ടിക്കാൻ റേഡിയോവിൻ്റെ ഇരുമ്പിൽ വിരൽ ചേർത്ത് അയാൾ ഉറങ്ങി. ഉണർന്നപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രക്ഷേപണം ആരംഭിച്ച് നാളേറെ ചെന്നിരുന്നു. കേരള സ്ത്രീകളെക്കുറിച്ചൊരു പ്രഭാഷണം നടക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വനിതാ വർഷമായ ഈ വർഷത്തിന് ശേഷം, ഈ വർഷത്തിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് കേരള സ്ത്രീകൾ കാര്യശേഷിയും ക്ഷേമുഷിയുമുള്ളവരായിരുന്നു. അയാൾ ഓർത്തു, നൂറ്റാണ്ടുകാലം നിലനിന്ന ചോളചേര യുദ്ധകാലത്ത് പുരുഷന്മാരെല്ലാം പടക്കളത്തിലായിരുന്നപ്പോൾ നാട് നടത്തിയത് നാരികളായിരുന്നു. വീടോടെ അവരത് സാധിച്ചു. വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ ചരിത്രമാണ് സംസ്കാരം. കേരള സ്ത്രീ വിഷയമായി സായിപ്പ് ഒരാൾ നടത്തിയ നർമ്മോക്തിയും അയാൾ ഓർത്തു. വെള്ളയാൻ സ്വയം ചോദിച്ച് മറുപടി പറഞ്ഞ വാചകങ്ങൾ, കാലത്തെ മുതൽ വയറ്റിലൊന്നും ചെലുത്താതിരുന്നിട്ടും അവസാനത്തിനാരംഭം കാണുകയായിരുന്നിട്ടും അയാൾ പൊട്ടിച്ചിരിച്ചു. റേഡിയോവിൻ്റെ ശബ്ദത്തിന് മധ്യത്തിലൂടെ ആയതിനാൽ ആരും കേട്ടില്ല. കേട്ടിരുന്നാലും കിട്ടുമാർ ശ്രദ്ധിക്കാനുമാവാം, അയാൾ വിചാരിച്ചു. അയാളുടെ വിശപ്പിന് മലേഷ്യൻ ടൈഗർ ബാം പുരട്ടിക്കൊണ്ട് കർണാടക സംഗീതം വന്നെത്തി. അപ്പോൾ വീണ്ടും അയാൾ തൻ്റെ വിചാരധാര തുറന്നുവെച്ചു. ശബ്ദങ്ങളെ ഭാവരൂപ ഭംഗിയോടെ ഉരുത്തിരിച്ച് പുറപ്പെടുവിക്കുന്നതാണ് സംഗീതം. ഭാരതീയ സരിഗമ അളവും തൂക്കവും അനുസരിച്ച് 22 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പറ്റിയത് പറ്റി, ഇനി അത് ചുരുക്കാനോ വളർത്താനോ പറ്റില്ല. അറിയപ്പെടുന്ന 60 രാഗങ്ങളുണ്ടെന്നാണ് അഭിജ്ഞമതം. അറിഞ്ഞതിലും അനന്തമിരട്ടിയാണ് അറിയപ്പെടാത്തത്. അറിയപ്പെടാത്തത് എന്ന ന്യായമനുസരിച്ച് കോടി രാഗം വേറെയും കാണണം. ആയതിൽ കുറേയൊക്കെ നമ്മുടെ അനന്തരാമകൃഷ്ണ ഭാഗവതർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മിച്ചം ഗജത്തെ ചട്ടത്തിലാക്കാൻ അനന്തനാലും ആവതില്ല. ഭൂമിശാസ്ത്രമാണ്
സ്വരലയ താളങ്ങളെ

0: സ്വാധീനിച്ചിട്ടുള്ളത്. കുന്നും മലയും നദിയും നിറഞ്ഞ ദക്ഷിണ ഭാരതത്തിൽ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്നതാണ് സംഗീതം. ചടുലമായ ആരോഹണാവരോഹണ ക്രമങ്ങൾ. ഉത്തരേന്ത്യയിലെ സമതല ഭൂവിൽ യുദ്ധത്തിൻ്റെ സമ്പ്രദായം ഭിന്നമാണ്. മന്ദതയിലെ സൗന്ദര്യത്തിൻ്റെ ഗാംഭീര്യം എന്നതാണ്. ഗംഗാപ്രവാഹം പോലെ പാശ്ചാത്യ സംഗീതം വിശിഷ്യ വാദിസംഗീതം ശ്രവിച്ചാൽ അവിടുത്തെ സ്റ്റെപ്പുകളും തുണ്ടയും കുണ്ടറ വിളംബരവും കടലും കായലുമെല്ലാം മനസ്സിൽ കയറി വരും. സ്വാതി തിരുനാളിൻ്റെ ഭാവയാമി രഘുരാമം എന്ന രാഗമാലികയോടു കൂടി കച്ചേരി അവസാനിച്ചു. ദിവസത്തെ രണ്ടാമത്തെ പ്രക്ഷേപണം ഒരു സുഖസ്മരണയായി അവശേഷിച്ചു. ഇരുമ്പിൽ നിന്ന് കൈയെടുത്ത് അയാൾ വാതിൽക്കൽ നോക്കി. മറ്റേ ചെങ്ങാതി വരുന്നുണ്ടോ എന്നറിയാൻ. ഇല്ല, ചെങ്ങാതിയുടെ ചൂരു പോലുമില്ല. താങ്കൾ വന്നിട്ടും ഇനി വലിയ കാര്യമില്ല. തൻ്റെ ഭാവനയിലെ രൂപത്തോട് അയാൾ പറഞ്ഞു, എന്നത്തെയും പോലെ ഈ ദിവസത്തെ അവസാനത്തെ ചിരിയും എൻ്റേതാകുന്നു. റേഡിയോ ഓൺ ചെയ്തു തന്നെ ഇരിക്കെ അയാൾ പുറംതിരിഞ്ഞു കിടന്നു. ഒരു ഫിഷിംഗ് ഹോളിഡേക്കായി ഉറക്കത്തിൻ്റെ കയങ്ങളിലേക്ക് ഊളിയിട്ട് പോയി. കോളൊന്നും കിട്ടാതെ സന്ധ്യയ്ക്ക് മൂന്നാമത്തെ പ്രക്ഷേപണത്തിന് നടുക്ക് വെറും കൈയോടെ അയാൾ ഉണർന്നു. കാർഷികരംഗം തകർക്കുകയാണ്. ഉഴവ്, വിത, കൊയ്ത്ത്, മെതി, കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, കൃഷി എന്നാൽ മൂടി തുറന്ന അയാളുടെ വിചാരം ധാരധാരയായി പറയുകയാണ്. മണ്ണിനെ സംസ്കരിക്കുന്ന പ്രക്രിയ, ഭക്ഷ്യം, പേയം, കാപ്പി, ചായ, ചണം തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കൽ. ബുദ്ധൻ്റെ കാലമായപ്പോഴേക്കും ആയിരത്താണ്ടുകളുടെ തെറ്റും തിരുത്തുമായി മൂന്ന് പൂവ് കൃഷി നടപ്പിൽ വന്നിരുന്നുവെന്ന് കൃഷി വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. കൃഷിയുടെ ശാസ്ത്രീയ വശം ബുദ്ധൻ അജ്ഞാതമായിരുന്നു. റേഡിയോ വന്ന ശേഷമാണ് അദ്ദേഹം അത് ഗ്രഹിച്ചു തുടങ്ങിയത്. കാർഷിക രംഗത്തെ പ്രഭാഷണങ്ങൾ വഴി ഇപ്പോൾ രാസവളങ്ങൾ കുറച്ചുപയോഗിക്കാൻ ഒരു കൃഷി പണ്ഡിതൻ ഉപദേശിക്കുകയാണ്. നന്ന്, അയാൾ ഓർത്തു. വളത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാണെങ്കിൽ കുറച്ചും അധികമാണെങ്കിൽ അതനുസരിച്ചും ഉപയോഗിക്കുക. വടക്കേ മലയായ്മയിൽ അയാൾ പറഞ്ഞു, ഉഷ്, എനിക്ക് കേൾക്കണ്ട, പോവൂട്. ക്ഷീണം നിദ്രയിലാഴ്ത്തിയ അയാളെ ചതുരംഗമെന്ന നാടകം കുലുക്കി ഉണർത്തി. മലർന്ന് നീണ്ടു നിവർന്ന് അയാൾ കിടന്നു, കാലിനടിയിൽ തരിപ്പ്. നാടകത്തെക്കുറിച്ച് നാല് വാക്ക് ഞാൻ ജനത്തെ ധരിപ്പിച്ചുകൊള്ളട്ടെ. അയാൾ കണ്ണടച്ച് ചിന്തിച്ചു. യേശുവിനു മുമ്പ് അഞ്ചാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരാണ് നാടകാന്തം കവിത്വമെന്ന് പാടിയതെന്ന് പാശ്ചാത്യർ പറയും. ശരിയല്ല. ദേവപുത്രൻ്റെ ജനനത്തിനും എത്രയോ നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ കോവിലൻ ചരിത്രവും കുയിൽനാഥം കുഞ്ഞുക്കുട്ടൻ നായരും ഉണ്ടായിരുന്നു. ഈ രണ്ട് നാമധേയങ്ങൾ ഇന്നുമുണ്ട്. കാൽമുട്ടിലേക്ക് വ്യാപിക്കുന്ന തണുപ്പിനെ വിഗണിച്ച് അയാൾ ഓർത്തു, എക്കാലവും ഉണ്ടായിരിക്കുകയും ചെയ്യും. യുഗാന്തത്തിൽ പ്രളയത്തിൽ നടക്കും. ഇവിടെ സമിതികൾ നാടകമരങ്ങേറും. തമിഴക്ക് നാടകമേ ഉലകമാണ്. കേരളീയർക്കത് ജീവനും. ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനാണ് മിക്ക കേരളീയരും ഇഷ്ടപ്പെടുക. ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് വ്യവസായവൽക്കരണമല്ല, നാടകവൽക്കരണമാണ് ആവശ്യം. മുക്കിനു മുക്കിന് നാടകക്കളരികൾ, കുറിപ്പുകൾ, പിള്ളകൾ. ദിവസത്തെ പ്രക്ഷേപണത്തിൻ്റെ ഭരതവാക്യമായി ജനഗണമന തുടങ്ങിയപ്പോൾ അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ ബദ്ധപ്പെട്ടു. സാധിച്ചില്ല. കാലുകൾ വഴങ്ങുന്നില്ല. തുടവഴി ശീത മടിവയറ്റിൽ കയറിയിരിക്കുന്നു. ഭാഗ്യം ചെയ്ത ജീവൻ. ഒച്ചേനക്കം താണപ്പോൾ പുറത്ത് പോത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടു. ഒരു നിഴൽ പോലെ ചുമരിലൂടെ മറ്റേ ചെങ്ങാതി കടന്നു വന്നു. പോത്തിറങ്ങി കട്ടിലിനരികിലേക്ക് നീങ്ങി കുനിഞ്ഞു നോക്കി. തനിക്ക് അവകാശപ്പെട്ട സാധനം റേഡിയോ വഴി അപഹരിക്കപ്പെട്ടത് മനസ്സിലായപ്പോൾ മേഷവാഹനൻ യന്ത്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. അരയിൽ നിന്ന് പിസ്റ്റളൂരി പോയിന്റ് ബ്ലാങ്കായി വെടിവെച്ച് യന്ത്രത്തെ പൊടിത്തൂളാക്കി.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ മുക്തി, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: സമയം 9:56, 19 സെക്കൻഡ്.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
4: അക്ഷര കേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:00.

0: 35-ന് ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി ഇപ്പോൾ സമയം 10 മണി. സംഗീത സാധകം പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. കൃതി നീലവർണ്ണ പാഹിമാം, രാഗം സുരുട്ടി ആദിതാളം, ഇരയിമ്മൻ തമ്പി രചിച്ചത്.

0: ഇന്നത്തെ സംഗീത പാഠത്തിൽ ഇരയിമ്പൻ തമ്പി രചിച്ച നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമിയെക്കുറിച്ചുള്ള നീലവർണ പാഹിമാം എന്ന കൃതിയാണ് പഠിക്കാൻ പോകുന്നത്. രാഗം സുരുട്ടി ആദിതാളം. ഇരയിമ്പൻ തമ്പി എന്നറിയപ്പെടുന്ന ഇരവിവർമ്മൻ തമ്പി സംസ്കൃതത്തിലും മലയാളത്തിലും നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 1782 തൊട്ട് 1856 വരെയാണ് ജീവിച്ചിരുന്നത്. ഈ കൃതിയുടെ പല്ലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. നീലവർണ പാഹിമാം
1: പാഹിമാം
0: സന്തതം
1: സന്തതം
0: നവനീത കൃഷ്ണ പാഹിമാം
1: നവനീത കൃഷ്ണ പാഹിമാം.
0: ഒന്നുകൂടെ പറയൂ.
1: നീലവർണ പാഹിമാം
0: സന്തതം നവനീത കൃഷ്ണ പാഹിമാം. ഇത് സുരുട്ടി രാഗത്തിലുള്ളതാണ്. ഈ സുരുട്ടി രാഗം

ഇതിലെ സ്വരങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം എന്നീ സ്വരങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഋഷഭം, മധ്യമം, നിഷാദം ഈ മൂന്ന് സ്വരങ്ങൾ രാഗഛായാസ്വരങ്ങളാണ്. ഇതൊരു ഔടവ വക്രസമ്പൂർണ രാഗമാണ്. അതായത് ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങളും അവരോഹണത്തിൽ വക്രസമ്പൂർണമായിട്ടാണ് കാണുന്നത്. പല്ലവി പാടി നോക്കാം. ആദ്യത്തെ സംഗതി

0: ഇനി അനുപലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. ബാലഗോപാല
1: ബാലഗോപാല
0: കൃപാലയ
1: കൃപാലയ
0: ഘൃതമാലാകുല നിലയ
1: ഘൃതമാലാകുല നിലയ
0: നന്ദഗോപ നന്ദന
1: നന്ദഗോപ നന്ദന
0: നവഘന
1: നവഘന.
0: ഒന്നുകൂടെ വായിക്കൂ.
1: ബാലഗോപാല കൃപാലയ ഘൃതമാലാകുല നിലയ നന്ദഗോപ നന്ദന നവഘന.
0: നീലവർണ്ണ പാഹിമ. ഇതും സമത്തെ തന്നെയാണ് എടുക്കുന്നത്.

0: പൊന്നമല്ലവി സാഹിത്യം ഒന്നുകൂടെ വായിച്ചിട്ട് പാടാം. ബാലഗോപാല
1: ബാലഗോപാല
0: കൃപാലയ
1: കൃപാലയ
0: കൃതമാലാകുലനിലയ
1: കൃതമാലാകുലനിലയ
0: നന്ദഗോപനന്ദന
1: നന്ദഗോപനന്ദന
0: നവഘന നീലവർണ പാഹിമാം
1: നവഘന നീലവർണ പാഹിമാം.

0: ഇനി അടുത്തത്
1: ചരണം. ചരണത്തിൻ്റെ സാഹിത്യം എഴുതിക്കോളൂ. മഞ്ജു നയന യുഗ,
2: മഞ്ജു നയന യുഗ,
1: മഞ്ജുള പരിഗള,
2: മഞ്ജുള പരിഗള,
1: അഞ്ജനാഞ്ജിത,
2: അഞ്ജനാഞ്ജിത,
1: ചേതോഹരതര,

0: നന്നായി മനസ്സിലായല്ലോ.
1: മനസ്സിലായി.
2: ഇതുവരെ പഠിപ്പിച്ചത് ബി രഞ്ജിനി വർമ്മ, പഠിച്ചത് സംഗീത വർമ്മ.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വിദക്ഷിണമൂർത്തിയുടെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം അഷ്ടമുടിക്കായൽ.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി തറവാട്ടമ്മ ഈ പടത്തിൽ എസ് ജാനകി പാടിയത്. പി ഭാസ്കറിൻ്റെ രചന, എം എസ് ബാബുരാജിൻ്റെ സംഗീതം.

0: സമയം 11 മണി. ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീമതി എം രുക്മിണി.
1: മഹാജനസ്യ സമ്പർക്കഃ കസ്യ ന ഉന്നതികാരകഃ പത്മപത്രസ്ഥിതം വാരി ധത്തേ മുക്താ ഫലശ്രിയം. മഹാത്മാക്കളുമായുള്ള സംസർഗമാണ്, സത്സംഗമാണ് മനുഷ്യർക്ക് ഉത്കർഷഹേതു. താമരയിലയിൽ വീണ വെള്ളത്തുള്ളി മുത്തുമണിയുടെ ശോഭ വഹിക്കുന്നുവല്ലോ. മഹാത്മാക്കളുമായുള്ള, സജ്ജനങ്ങളുമായുള്ള സംസർഗം കൊണ്ട് വ്യക്തികളുടെ ജന്മനിയോഗത്തോടൊപ്പം ശ്രേഷ്ഠതയും വൈശിഷ്ട്യവും വെളിപ്പെടുന്നു. കറകളഞ്ഞ ആദർശശുദ്ധിയും തത്വാധിഷ്ഠിത പ്രായോഗിക പരിജ്ഞാനവുമുള്ള ഗുരുക്കന്മാരാണ് ലോകം നമിക്കുന്ന പല മഹത് വ്യക്തിത്വങ്ങൾക്കും കാരണഭൂതരായിട്ടുള്ളത്. കേവലം ജനകോടികളിൽ ഒരാൾ എന്നതിൽ നിന്നും നരേന്ദ്രൻ, ലോകാരാധ്യനായ ആത്മീയാചാര്യൻ സ്വാമി വിവേകാനന്ദനായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യനായതുകൊണ്ടാണ്. ധർമ്മപ്രാപ്തിക്ക് താൻ തെരഞ്ഞെടുത്ത ഉത്തമമായ കർമ്മനിരതമായ ജീവിതത്തിന് ഉപോദ്ബലകമായത് പരമഹംസരെന്ന് ഗുരുസാന്നിധ്യം കൊണ്ടെന്നേ പറയാനാവോ. അദ്ദേഹം പകർന്നുകൊടുത്ത ജീവിത വീക്ഷണങ്ങൾ, ആത്മീയ ചിന്തകൾ, ഉപനിഷത് പ്രതിപാദിതങ്ങളായ ദാർശനിക തത്വങ്ങളടങ്ങിയ സ്വദേശ കഥകൾ, ഇവയൊക്കെ നരേന്ദ്രനെ കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചിട്ടുള്ളത്. ത്യാഗം, നിസ്വാർത്ഥ സേവനം, ഇവയെല്ലാം ഭാരതീയരെ മാത്രമല്ല വിദേശങ്ങളിലും ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. ചിക്കാഗോവിലെ കൊളംബസ് ഹാളിനെ പ്രകമ്പനം കൊള്ളിച്ച ലോകാരാധ്യനായ സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗം, അതിലെ കാലാതീതമായി നിൽക്കുന്ന സാഹായ്യം, സ്വാംശീകരണം, രഞ്ജിപ്പും ശാന്തിയും, അനുരഞ്ജനം, സമവായം എന്നീ വാക്കുകളുടെ അർത്ഥതലങ്ങൾ ഓരോ അമേരിക്കക്കാരൻ്റെയും ഹൃദയത്തെ തൊട്ടുണർത്തി. സ്വാമി വിവേകാനന്ദനിലേക്കെത്താൻ നരേന്ദ്രന് ശ്രീരാമകൃഷ്ണനൊപ്പം ഒട്ടധികം ദൂരം, ഒട്ടധികം കാലം സഞ്ചരിക്കേണ്ടി വന്നു. ഇവിടെ ആത്മാന്വേഷിയും കർമ്മനിരതനുമായ ഗുരുവിൻ്റെ വ്യക്തിപ്രഭാവമാണ് ശിഷ്യൻ്റെ ജന്മനിയോഗത്തെ ലോകാനുഗ്രഹാർത്ഥം രൂപപ്പെടുത്തിയതെന്ന് പറയാം. അതുപോലെ നമ്മളിന്നും വിസ്മയത്തോടെ മാത്രം ഓർമ്മിക്കുന്ന ഹെലൻ കെല്ലർ എന്ന അത്ഭുത പ്രതിഭാസം, തന്നെപ്പോലെയുള്ള അന്ധരും മൂക്കരും ബധിരരുമായവരെ അന്ധകാരത്തിൻ്റെ, നൈരാശ്യത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ നിന്നും പ്രതീക്ഷയുടെ പ്രകാശത്തിലേക്ക് ആനയിച്ച ആ അതുല്യ

0: വിഭ. ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിസ്സഹകരണം കൊണ്ട് നിസ്സഹായരായ ജനസഹസ്രങ്ങൾക്കായി ഹെലൻ കെല്ലർ ബ്രെയ്ലി ലിപി രൂപപ്പെടുത്തിയതോടെ അവരെ അക്ഷരലോകത്തെത്തിക്കുവാൻ ഹെലന് കഴിഞ്ഞു. കുഞ്ഞു ഹെലൻ്റെ തലച്ചോറിനെ ബാധിച്ച അണുബാധ അവളെ മാരക രോഗിയാക്കി മാറ്റി. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട ഹെലൻ എത്തിപ്പെട്ടിടത്തു നിന്നെല്ലാം നിഷ്കാസിതയായി. മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ മാത്രമാണ് അവൾക്ക് താങ്ങായത്. ഈ ഘട്ടത്തിലാണ് ഹെലൻ്റെ ഇരുട്ടിൻ്റെ ഏകാന്ത ലോകത്തിലേക്ക് അവളുടെ അധ്യാപികയായി ആൻ സള്ളിവൻ കടന്നു വരുന്നത്. ദൈവനിയോഗവുമായി എത്തിയ മാലാഖ എന്നാണ് ഹെലൻ ആൻ സള്ളിവനെ വിശേഷിപ്പിച്ചത്. ആൻ്റെ മഹിതമായ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും ഹെലനെ ഭാഷയുടെ ലോകത്തേക്ക് എത്തിച്ചു. വാക്കുകളും വസ്തുക്കളും ആശയങ്ങളും ഹെലനെ സ്പർശനത്തിലൂടെ രൂപപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ ആന് ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവന്നു. അന്ധർ ആനയെ കണ്ടതുപോലെ എന്ന് നാം പറയാറുണ്ട്. അതായത്, സ്പർശനത്തിലൂടെ മാത്രം ഒരു വസ്തുവിൻ്റെ പൂർണ്ണമായ രൂപകാഴ്ച മനസ്സിൽ പതിയില്ല എന്നിരിക്കെ ആൻ സള്ളിവൻ എന്ന അധ്യാപിക ഹെലന് സ്പർശനത്തിലൂടെ മാത്രം കാഴ്ചയുടെ കേൾവിയുടെ ലോകം തുറന്നുകൊടുത്തു. അങ്ങനെ അബലയും അശരണയുമാവുമായിരുന്ന ഹെലൻ ലോകം ആദരവോടെ മാത്രം ഓർമ്മിക്കുന്ന ഹെലൻ കെല്ലറായി രൂപപ്പെട്ടു. ഇവിടെ ആൻ സള്ളിവൻ എന്ന മഹത് വനിതയുടെ ഹെലനോടുള്ള അളവറ്റ അനുകമ്പയും അശ്രാന്ത പരിശ്രമവും ആത്മാർപ്പണവും ഹെലൻ്റെ പേര് ചരിത്ര താളുകളിൽ സ്വർണ തൂലികയാൽ എഴുതി ചേർത്തു. മഹാജനങ്ങളുടെ സംസർഗം ഏതൊരു വ്യക്തിയെയും ഉന്നതിയിലേക്ക് വഴി നടത്തും.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീമതി എം രുക്മിണി. ഇനി 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: This is Akashvani. The news read by Juliet Arakel. Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors. In a social media post, Mr. Modi said the growing participation of women in emerging fields such as drone technology is opening new avenues of opportunity and transforming the development landscape across the nation. He noted that over the last 12 years, the NDA government has worked to further women-led development and this is visible across sectors. Union Home Minister Amit Shah has said that the government is fully committed to ensuring the highest level of security and a smooth pilgrimage experience for devotees undertaking the Amarnath Yatra. He said this while chairing a high-level meeting in New Delhi to review the preparedness of the Sri Amarnath Yatra. The Amarnath Yatra will begin on 3rd July and conclude on 28th of August. Fencing work in the border areas of West Bengal has started. West Bengal Chief Minister Suvendu Adhikari today informed the media at a program in Kolkata. Mr. Adhikari said people are giving their land for fencing along the Indo-Bangladesh border.
3: The work of handing over the land has been completed. So far, we have handed over land covering nearly 100 kilometers. In North Bengal, adjoining the Chicken's Neck Corridor, the Border Security Force has already begun the fencing work. We will complete this task within the stipulated time frame as well. This is a matter of national security.
2: Defence Minister Rajnath Singh today inaugurated the Advanced Weapons System Complex at the Defence Research and Development Organisation's DRDO Defence Research and Development Laboratory, DRDL, part of the APJ Abdul Kalam Missile Complex during his visit to Hyderabad in Telangana. Addressing the gathering, Mr. Singh said that the government has undertaken a number of measures over the last 12 years to promote research and development with the objective of realizing the vision of Make in India and Atmanirbhar Bharat in the field of defense technologies. External Affairs Ministry today summoned Shah Jaid Affair of the United States, Jason Meeks, and lodged a strong protest regarding continuing attacks by U.S. Naval

0: forces on commercial vessels carrying Indian mariners in the Gulf of Oman. The ministry said in a statement that such actions are unacceptable and undermine the safety, security and stability of international maritime commerce in a sensitive region at a difficult time. The Sharjah affair was requested to convey India's strong concerns to his authorities and to ensure that US forces operating in the region take all necessary measures to prevent the loss of civilian life. As Prime Minister Narendra Modi and French President Emmanuel Macron prepare to jointly inaugurate the Bharat Innovate Summit in Nice, France on Sunday, the spotlight is on India's remarkable startup journey over the past 12 years. From around 350 recognized startups in 2014, India has emerged as the world's third largest startup ecosystem, with over 2,35,000 DPIIT recognized startups and 131 unicorns. The 19th Mumbai International Film Festival, MIFF 2026, a week-long celebration of documentary, short fiction and animation cinema, is all set up to begin on Monday. Addressing a curtain raiser press conference in Mumbai today, Managing Director of National Film Development Corporation, NFDC, Mr. Prakash Magdum, informed that the competition section will feature 144 films, including 52 international and 92 national entries. In badminton, PV Sindhu has stormed into the women's singles semi-final of the Australian Open tournament in Sydney. The third-seeded Indian outclassed Chinese Taipei's Chen Suyu in a one-sided quarter-final clash today. Sindhu will face top seed Akane Yamaguchi of Japan in the semi-final tomorrow morning. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും പരക്കെ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരള തീരങ്ങളിലും ലക്ഷദ്വീപിലും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 27